والبحر قد فصلنا الآيات لقوم يعلمون.

بغير علم سبحانه وتعالى عما يصفون.

اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: Peace Radio. Tune to reality.
3: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: والأرض وهو العزيز الحكيم.
1: بسم الله الرحمن الرحيم.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109. പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ജിന്ന് 22 മുതൽ 28 വരെ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനു. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് وعلى آله وصحبه أجمعين أما بعد قل إني لن يجيرني لن يجير ننايت منك إدغام بغنين ولن أجد إلهاران لن أجد أريد له لن أجد بنا من دونه أين أدوم
3: من دونه
2: نعمتنا بير إخفاء മിൻഷരി പോലെ ദൂനിഹി മുൽത്തഹദ പിന്നെ ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാ ബലാഗം മിന തൻവിൻ ശേഷം മീമ് അപ്പോ ഇത് കാമ്പി കുന്ന ബലാഗം മിനല്ലാഹ്
3: ബലാഗം മിനല്ലാഹ്
2: വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ خالدين فيها ابدا اور فيها ابدا مد فيها ابدا
3: فيها ابدا
2: حتى اذا راوا ما يوعدون فسيعلمون حتى اذا مد مد منفصل نيرت نيتي بولتنا ونيتا بين فسيعلمون من الاف نون ساكن ششم حمزه بو الهران മൻ അദ്ദുഅഫു അങ്ങനെ മൻ അദ്ദുഅഫു ദാദ് നാസിറൻ വ തൻവിൻ ശേഷം വാവ്
3: നാസിറൻ വ
2: ആ ഇത് കാമ്പിക്കുന്ന പിന്നെ വഅഖല്ലു അദദ ഉൽ ഇൻ അദരി ഇൻ അദരി നൂൻ സാക്കിന് ശേഷം ഹംസ അങ്ങനെ ഇൻ അദരി ആ അത്ര മതി പിന്നെ മദ്ദുണ്ട് അദരി അഖരീബുൻ ആ അവിടെന്താ അഖരീബുമ്മ എന്താണ് തൻവിൻ ശേഷം മീമ് നല്ലോ മണിക്കണം

ശരിയായില്ല, എന്താ തപ്പൽ അവിടെ? യസ്ല്ലാഹ നമ്മൾ പറയാൻ വിട്ടുപോയി അല്ലേ. അള്ളാഹ എന്നുള്ളതിൻ്റെ മുമ്പിൽ കസർ വന്നാൽ ഇല്ല എന്നാ പറയാം.

0: കഴിഞ്ഞോ? സുഹൃത്ത് കഴിഞ്ഞു. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പേസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ, അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ, 115 മുതൽ 135 വരെ വചനങ്ങൾ. പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ വചനങ്ങളെയും ആധികാരിക തഫ്സീറുകളെ മുൻനിർത്തി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആധികാരിക മലയാളം തഫ്സീർ, തഫ്സീർ അമാനി. ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു ഹാഖ 38 മുതൽ 43 വരെ വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
1: വചനം 38. വാക്കർത്ഥം: ഫലാ ഉക്സിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിമാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നതുകൊണ്ട്, നിങ്ങൾ കാണുന്നവ കൊണ്ട്.
2: ഫലാ ഉക്സിമു ബിമാ തുബ്സിറൂൻ,
1: എന്നാൽ നിങ്ങൾ കാണുന്നവയെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 39. വാക്കർത്ഥം: വമാലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തവ കൊണ്ടും.
2: വമാലാ തുബ്സിറൂൻ,
1: നിങ്ങൾ കാണാത്തവയെ കൊണ്ടും സത്യം ചെയ്തു പറയുന്നു. വചനം 40. വാക്കർത്ഥം: ഇന്നഹു, നിശ്ചയമായും അത്. ലഖൗലു, വാക്കു തന്നെ, വചനം തന്നെ, പറയുന്നതു തന്നെ. റസൂലിൻ കരീം,
3: മാന്യനായ ഒരു റസൂലിൻ്റെ അഥവാ ദൂതന്റെ.
2: ഇന്നഹു ലഖൗലു റസൂലിൻ കരീം,
1: നിശ്ചയമായും അത് അഥവാ ഖുർആൻ
3: മാന്യനായ
1: ഒരു ദൈവദൂതന്റെ വാക്ക് തന്നെ. വചനം 41. വാക്കർത്ഥം: വമാഹുവ, അതല്ല. ബിഖൗലി ഷാഇരിൻ, ഒരു കവിയുടെ വാക്ക്. ഖലീലമ്മ, എന്തോ വളരെ കുറച്ചു മാത്രം. തുമിനൂന, നിങ്ങൾ വിശ്വസിക്കുന്നു.
2: وَمَا هُوَ بِقَوْلِ شَاعِرٍ قَلِيلًا مَا تُؤْمِنُونَ,
1: അത് ഒരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വചനം 42. വാക്കർത്ഥം: വലാ ബിഖൗലി, വാക്കുമല്ല. കാഹിനിൻ, ഒരു പ്രശ്നക്കാരൻ്റെ, ഗണിതക്കാരൻ്റെ, ജ്യോത്സ്യൻ്റെ. കലീലമ്മ, എന്തോ വളരെ കുറച്ചു മാത്രം. തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു.
2: വലാ ബിഖൗലി കാഹിൻ ഖലീലമ്മ തദക്കറൂൻ,
1: അത് ഒരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നുള്ളൂ. വചനം 43. വാക്കർത്ഥം: തൻസീലുൻ, അവതരണം, അവതരിപ്പിക്കുന്നതാണ്. മിർ റബ്ബി, രക്ഷിതാവിങ്കൽ നിന്ന്. അൽ ആലമീൻ, ലോകരുടെ, ലോക.
2: തൻസീലും മിർ റബ്ബിൽ ആലമീൻ,
3: സർവലോക രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിച്ചതത്രേ അത്.
1: വചനം 38 മുതൽ 43 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഫലാ ഉക്സിമു എന്ന വാക്കിൻ്റെ ഘടന, അർത്ഥം, ഉദ്ദേശ്യം ആദിയായവയെപ്പറ്റി സൂറത്തുൽ വാക്കിയ 75-76 വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. വക്താവിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് വക്താക്കളുടെ വാക്കുകളിൽ വ്യത്യാസം കാണും. രാജാക്കളുടെ വാക്കിൽ രാജകീയതയും രസികന്റെ വാക്കിൽ രസികത്വവും കാണാം. മാന്യന്മാരുടെ സംസാരത്തിൽ മാന്യതയും നിന്ദ്യന്മാരുടെ സംസാരത്തിൽ നിന്ദ്യതയും അനുഭവപ്പെടും. അതുപോലെ കവികളുടെയും ജ്യോത്സ്യക്കാരുടെയും വാക്കുകളിൽ അവരുടേതായ പ്രത്യേകതകളും പ്രകടമായിരിക്കും. ആ നിലയ്ക്ക് അല്പമെങ്കിലും ആലോചിച്ചു നോക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ഈ ഖുർആൻ സത്യനിഷേധികൾ ജൽപ്പിക്കുന്നതുപോലെ കവിവാക്യങ്ങളോ ജ്യോത്സ്യവാക്യങ്ങളോ അല്ലെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ഖുർആൻ അവതരിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ്. അതാകട്ടെ ഏതെങ്കിലും ജനതയ്ക്കോ ജനവിഭാഗത്തിനോ വേണ്ടി അവതരിപ്പിച്ചതുമല്ല, ലോകമക്കൾക്ക് ആകമാനം വേണ്ടിയുള്ളതാണ്. അത് അവരിൽ ഓതിക്കേൾപ്പിക്കുന്നത് അവനാൽ നിയോഗിക്കപ്പെട്ട ഒരു മാന്യ ദൂതനുമാകുന്നു. ഖുർആന്റെ സ്വരവും ശൈലിയും ഉള്ളടക്കവും സിദ്ധാന്തങ്ങളുമെല്ലാം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ ചിന്തിക്കാനും വിശ്വസിക്കാനും തയ്യാറാകാതെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് നിരർത്ഥമായ ആരോപണങ്ങൾ കൊണ്ട് തൃപ്തി അടയുകയാണ് അവിശ്വാസികൾ ചെയ്യുന്നത്. 40-ാം വചനത്തിൽ മാന്യനായ ദൂതൻ അഥവാ റസൂലിൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. സൂറത്തു തക്വീറിലും ഇതുപോലെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും അത് മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് എന്നു പറഞ്ഞിരിക്കുന്നു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണ് ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടു വചനങ്ങളുടെയും മുമ്പും പിമ്പുമുള്ള വാക്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതിക്കേൾപ്പിക്കുന്നത് അദ്ദേഹം ഒരു കവിയോ ജ്യോത്സ്യനോ ആയതുകൊണ്ടല്ല, അദ്ദേഹം മാന്യനായ ഒരു ദൈവദൂതനായതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ലോകരക്ഷിതാവിങ്കൽ നിന്നാണുതാനും എന്നത്രേ ഇവിടെ പ്രസ്താവിക്കുന്നത്. സൂറത്തു തക്വീറിലെ സന്ദർഭം മറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പറയുന്നതോ വല്ല പിശാചും പറഞ്ഞുകൊടുക്കുന്നതോ അല്ല ഖുർആൻ. അർഷിന്റെ നാഥനായ അള്ളാഹുവിങ്കൽ പല നിലയ്ക്കും സ്ഥാനവലിപ്പങ്ങളുള്ള ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുന്നതാണത്. അദ്ദേഹം ആ ദൂതനെ അഥവാ ജിബ്രീലിനെ ശരിക്കും കണ്ടിട്ടുണ്ട് താനും എന്നൊക്കെയാണ് അവിടത്തെ സംസാര വിഷയം. മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് ഖുർആൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളതിനെ പൊക്കിപ്പിടിച്ച് ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ള ചില ശത്രുക്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുള്ളതുപോലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം വചനങ്ങളാവാമെന്ന് ഊഹിക്കുവാൻ പോലും പഴുതില്ലാത്തതാണ്. കാരണം ഖുർആൻ അവതരിപ്പിക്കുന്നത് അള്ളാഹുവാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ ആണ് എന്നും അതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തം വരുത്തുവാൻ രണ്ടാൾക്കും നിവൃത്തിയില്ലെന്നും മറ്റും സ്പഷ്ടമായ ഭാഷയിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ട, അതിനെ തുടർന്ന് 43-ാം വചനത്തിൽ തന്നെ അത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചതാണ്, തൻസീലു മിർ റബ്ബിൽ ആലമീൻ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് നോക്കുക. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വകയായി അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന് തീർച്ചയാണ്. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അടുത്ത വചനങ്ങളിൽ സഗൗരവം അള്ളാഹു താക്കീത് ചെയ്യുന്നതും കാണുക. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു തക്കം നോക്കി ഒരിക്കൽ റസൂൽ തിരുമേനിയുടെ നേരെ പുറപ്പെടുകയുണ്ടായി. പള്ളിയിൽ അദ്ദേഹം എനിക്ക് മുമ്പായി എത്തിയിരുന്നു. ഞാൻ പിന്നിൽ ചെന്നു നിന്നു. അവിടുന്ന് സൂറത്തുൽ ഹാഖ ഓതാനാരംഭിച്ചു. അത് കേട്ടപ്പോൾ ഖുർആന്റെ ഘടനയെക്കുറിച്ച് എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവാണേ, കുറൈശികൾ പറയും പോലെ ഇവനൊരു കവിയാണ്. അപ്പോഴേക്കും അവിടുന്ന് അതൊരു കവിയുടെ വാക്കല്ല എന്ന് 40ഉം 41ഉം വചനങ്ങൾ ഓതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവൻ ഒരു പ്രശ്നക്കാരനായിരിക്കും. അപ്പോഴേക്കും അവിടുന്ന് അതൊരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല എന്നും 42 മുതൽ വചനങ്ങളും ഓതി. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ മുഴുവനും ഇസ്ലാം സ്ഥലം പിടിച്ചുപോയി. അദ്ദേഹം മുസ്ലിമാകുവാനുള്ള പ്രേരണകളിൽ ഒന്നായിരുന്നു ഈ സംഭവം.
0: പേസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഇപ്പോൾ നാം കേട്ടത് സൂറത്തുൽ ഹാഖ 38 മുതൽ 43 വരെ വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. Peace Radio. Tune to reality.

وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله

فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس.

وبئس مثوى الظالمين ولقد صدقكم الله وعده إذ تحسونهم بإذنه

സനക്തുബ മാ ഖാലു വഖത്ലഹും അൻബിയാ ബിഗൈരി ഹഖ്ഖിൻ വനഖൂലു ദൂഖൂ അദാബൽ ഹരീഖ്.

സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ ഇൻ ഫീ ഖൽ

ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار.

وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم

لهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث

تلك حدود الله ومن يطع الله ورسوله يدخل

0: മാ ഖദ് സലഫ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖതമുൽ ഖുർആൻ.

0: ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഇൻസാൻ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ

0: ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഷെയ്ഖ് അബ്ദുല്ലാബു ഐജാൻ, മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ ഷെയ്ഖ് ബദർ അത്തുറക്കിയുടെ ഖിറാത്തായിരുന്നു ഹറമൈൻ ലൈവിൽ കേട്ടത്.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم. ولقد

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 75 അധ്യായമായ സൂറത്തുൽ ഖിയാമയാണ് ഇപ്പോൾ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.

0: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: أغرقنا الآخرين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 80 വരെയുള്ള ആയത്തുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലായി മനസ്സിലാക്കിയത്. 81-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം, മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽ പെട്ടവനാണ്. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു ഏറെ പുകഴ്ത്തിയാണ് ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ പരാമർശിച്ചത്. തുടർന്ന് അള്ളാഹു പറയുന്നു, അദ്ദേഹം മുഅ്മിനീങ്ങളായ തൻ്റെ ദാസന്മാരിൽ പെട്ട ആളാകുന്നു. ثم فسر الله تعالى احسان نوح عليه السلام بالايمان الله نوح عليه الصلاه والسلام യുടെ ഇഹ്സാനിനെ കുറിച്ച് പറയുകയാണ്. അത് ഒന്നാമത്തേത് അല്ലാഹുവിലുള്ള വിശ്വാസമായിരുന്നു. فقال تعالى انه من عبادنا المؤمنين, അദ്ദേഹം മുഅ്മിനീങ്ങളായ നമ്മുടെ ദാസന്മാരിൽ പെട്ട ആളായിരുന്നു. അല്ലാഹു ഇങ്ങനെ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, ലിയുഫീദക അന്ന അഹ്സന ഖസ്ലത്തിൻ തകൂനു ഫീമാ ബൈനക വബൈനല്ലാ ഹിയ ഖസ്ലത്തുൽ ഈമാൻ, അല്ലാഹുവിലുള്ള വിശ്വാസമാണ് അല്ലാഹുവിൻ്റെയും നിന്റെയുമടക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്സാൻ, ഏറ്റവും നല്ല, ഏറ്റവും വലിയ നന്മ എന്ന് ചോദിച്ചാൽ അതേതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരാൾ അല്ലാഹുവിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുക എന്നതാകുന്നു. അതുകൊണ്ടുതന്നെ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവം കാരണം ഏതൊരാളുടെ മറ്റു നന്മകൾക്കും ഇസ്ലാമിൽ ഒരു പ്രാധാന്യവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഏതൊരു മനുഷ്യനും അല്ലാഹുവിൽ വിശ്വസിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ തന്നെ സൃഷ്ടിച്ച എണ്ണിയാറൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തനിക്കുവേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന, സദാസമയവും തന്നെ തനിക്കാവശ്യമായ കാര്യങ്ങളെല്ലാം കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ സ്രഷ്ടാവിനെ വിസ്മരിച്ചുകൊണ്ട് ആ സ്രഷ്ടാവിൽ വിശ്വാസമർപ്പിക്കാതെ ഏതൊരു മനുഷ്യൻ ഏതൊരു നന്മ ചെയ്യുന്നുവോ ആ നന്മ പ്രതിഫലാർഹമായ നന്മയല്ല, അല്ലാഹുവിങ്കൽ അത് സ്വീകാര്യമല്ല. കാരണം വിശ്വാസമാണ് അടിസ്ഥാന കാര്യം. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ ഇഷാറത്തു ഇലാ കമാലി ഹാദൈനിൽ വസ്ഫൈനി വഹുമാ അൽ ഉബൂദിയ വൽ ഈമാൻ. ഈ വചനത്തിൽ നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇതിലെ സൂചന, രണ്ട് വിശേഷണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ വിശേഷണം അൽ ഉബൂദിയ, അല്ലാഹുവിന് ഇബാദത്തെടുക്കുക എന്ന വിശേഷണം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ചിരുന്നൊരു വ്യക്തിത്വമായിരുന്നു. മറ്റൊന്ന് വൽ ഈമാൻ, സത്യവിശ്വാസം സ്വീകരിക്കുക എന്ന കാര്യം. വ അന്നഹുമ അഷ്റഫു വസ്ഫിൻ യത്തസിഫു ബിഹിൽ ഇൻസാൻ അൻ യകൂന അബ്ദൻ ലില്ലാ മുഅ്മിനൻ ബിഹ്, ഒരു ദാസൻ സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തരമായ വിശേഷണമാണ് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതും അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതും. അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിലൂടെ, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിലൂടെ ഒരു ദാസൻ ഏറ്റവും നല്ല വിശേഷണത്തിന് അർഹനായിട്ട് മാറുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഇഷ്ടത്തോടുകൂടി തന്നെയാണോ അല്ലാഹുവിന് നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കുന്നതെന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഒരു ചടങ്ങായി നിർവഹിക്കുന്ന ഇബാദാത്തുകൾക്ക്, ആരാധനാകർമ്മങ്ങൾക്ക് പലപ്പോഴും ആരാധന കൊണ്ടുണ്ടാകേണ്ട പരിവർത്തനങ്ങൾ, ആരാധനാകർമ്മങ്ങൾക്കുണ്ടാകേണ്ട അനന്തരഫലങ്ങൾ, അതിൻ്റെ ഗുണഫലങ്ങൾ പലപ്പോഴും കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പൂർണ്ണ ഇഷ്ടത്തോടുകൂടി തൻ്റെ സ്രഷ്ടാവ് അവൻ തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ശുക്ർ എന്ന നിലക്കുള്ള ഇബാദത്താണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിലാണ് ഒരാൾക്ക് ഇബാദത്തിൻ്റെ ആസ്വാദനം ആസ്വദിക്കാൻ സാധിക്കുക, അതിൻ്റെ ലദ്ദത്ത് അനുഭവിക്കാൻ സാധിക്കുക. നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് യഥാർത്ഥത്തിൽ കേവല വിശ്വാസം കൊണ്ട് ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടോ അങ്ങനെ അവകാശപ്പെടുന്നത് കൊണ്ടോ അയാൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് ആ വിശ്വാസം അയാളുടെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുന്നുവെങ്കിൽ അയാളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അയാൾ മാറ്റിയെടുക്കുന്നുവെങ്കിൽ അപ്പോഴാണ് ആ വിശ്വാസം സത്യസന്ധമാണെന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ മദ്യപിക്കുമ്പോൾ വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ സാധ്യമല്ല. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ജൂഢമൂലമായ ഒരാൾക്ക് തൻ്റെ സ്രഷ്ടാവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ആ സ്രഷ്ടാവ് നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരിക്കലും തന്നെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയുകയില്ല എന്നത് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ മുസദ്ദിഖീന അൽ മുവഹ്ഹിദീന അൽ മൂഖിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽ പെട്ട ആളാകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസദ്ദിഖീങ്ങളിൽ അഥവാ സത്യപ്പെടുത്തുന്നവരിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അതേപോലെ തന്നെ മുവഹ്ഹിദീങ്ങളിൽപ്പെട്ട ആളാകുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കൃത്യമായി വിശ്വസിക്കുന്ന, ഒരു കലർപ്പുമില്ലാത്ത തൗഹീദ് സ്വീകരിക്കുന്ന, അൽ മൂഖിനീൻ, ദൃഢമായ വിശ്വാസം സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു. അല്ലാമ തബരി റഹ്മഹുള്ള പറയുന്നു, യഖൂൽ, അല്ലാഹു പറയുന്നത്, ഇന്ന നൂഹൻ മിൻ ഇബാദിനല്ലദീന ആമനൂ ബിനാ, തീർച്ചയായും നൂഹ് അലൈഹിസ്സലാം നമ്മിൽ വിശ്വസിച്ച നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. ഫവഹദൂനാ, നമ്മെ ഏകനാക്കിയ ആ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. വഅഖ്ലസൂലനൽ ഇബാദ, ഇബാദത്തുകളെ നമുക്ക് നിഷ്കളങ്കമായി നിർവഹിച്ച, ഇഖ്ലാസോടുകൂടി നിർവഹിച്ച വ്യക്തിത്വമാകുന്നു. വഅഫ്റദൂന ബിൽ ഉലൂഹിയ, അള്ളാഹുവിൻ്റെ ആരാധന, അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ആരാധന അവന് മാത്രം നിർവഹിച്ചുകൊണ്ട് ജീവിച്ച നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. അതേപോലെ തന്നെ സഈദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ന നൂഹൻ മിൻ ഇബാദിനൽ മുസദ്ദിഖീന അൽ മുഖ്ലിസീൻ, തീർച്ചയായും നൂഹ് സത്യപ്പെടുത്തുന്ന സത്യവാന്മാരിൽപ്പെട്ട, അതേപോലെ തന്നെ ഇഖ്ലാസുള്ള നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. സഹോദരന്മാരെ, നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെക്കുറിച്ചും ഈ തരത്തിൽ അള്ളാഹുവിന് കലർപ്പില്ലാതെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇബാദത്ത് നിർവഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ദൃഢമായ വിശ്വാസം സ്വീകരിച്ച, ജീവിതത്തെ എല്ലാ നിലയിലും സ്വാധീനിക്കുന്ന, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റിയെടുക്കുന്ന, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അത്തരത്തിലുള്ള വിശ്വാസം സ്വീകരിച്ചവരിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാകുന്നു. തുടർന്ന് 82-ാമത്തെ വചനം, തുമ്മ അഗ്റഖ്നൽ ആഖരീൻ, തുമ്മ അഗ്റഖ്ന, പിന്നെ നാം മുക്കി, അൽ ആഖരീൻ, മറ്റവരെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയിൽ വിശ്വസിച്ച തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി. അതല്ലാത്ത മറ്റുള്ളവരെ അള്ളാഹു പറയുന്നു, നാം അവരെ മുക്കി നശിപ്പിച്ചു, നാം അവരെ മുക്കിക്കളഞ്ഞു. അല്ലദീന ലം യർകബു മഅഹു ഫിസ്സഫീന, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ കപ്പലിൽ കയറാത്ത ആളുകളെ. വഹാകദ ബിഈജാസി അർളില്ലാഹി തബാറക വതആല അലൈനാ കൈഫ അഹ്ലക ഖൗമ നൂഹിൻ. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ സംക്ഷിപ്തമായി അവൻ്റെ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുന്നു, നമ്മുടെ മുമ്പിൽ അതെടുത്തു പറയുന്നു. എങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടതെന്ന്. ലമ്മാ കദ്ദബു നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിയെ അവർ നിഷേധിച്ചു തള്ളിയപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചതെന്ന് അള്ളാഹു വളരെ സംക്ഷിപ്തമായി അവൻ്റെ വചനങ്ങളിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. വകൈഫ അൻജ നൂഹൻ വമൻ ആമന മഅ, അതുപോലെ തന്നെ ആ ജലപ്രളയത്തിൽ അഥവാ പർവ്വത സമാനമായ തിരമാലകൾ ഉയർന്ന കപ്പൽ പോലും സഞ്ചരിക്കാൻ മാത്രമുള്ള അത്ര വലിയ ഒരു സമുദ്ര സമാനമായ ഒരു സമുദ്രമായി മാറിയ ആ സ്ഥലത്ത് നിന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും അള്ളാഹുവിൽ വിശ്വസിച്ച് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിൻപറ്റുകയും ചെയ്ത ആളുകളെയും ആ ജലപ്രളയത്തിൽ നിന്ന് എങ്ങനെയാണ് അള്ളാഹു രക്ഷിച്ചതെന്ന് അല്ലാഹ് അവൻ്റെ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. ഫാദുർ കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫാദുർ, നീ ചിന്തിക്കുക, നീ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ, താക്കീതു നൽകപ്പെട്ട ആ ജനതയുടെ, താക്കീതു നൽകപ്പെട്ടവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന്. ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, എന്നാൽ നിഷ്കളങ്കത നൽകപ്പെട്ട, ഇഖ്ലാസ് നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസം സ്വീകരിച്ച ആളുകളും, അവരെക്കുറിച്ചാണ് ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇവിടെ അല്ലാഹു അവൻ്റെ ശിക്ഷയിൽ അവൻ ഏതൊരു സമൂഹത്തെ ശിക്ഷിക്കുമ്പോഴും അതിലടങ്ങിയ യുക്തിയും അതിൻ്റെ ഹിക്മത്തും അല്ലാഹു എടുത്തു പറയുകയാണ്. അഗ്റഖ ഹാഉലാഇൽ മുകദ്ദിബീന ലിറസൂലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ബൽ അൽ മുകദ്ദിബീന ലിറസൂലിഹി ലിഅന്നല്ലാഹ ഖാൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ മാത്രമല്ല യഥാർത്ഥത്തിൽ ആ നിഷേധികൾ നിഷേധിച്ചത്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിഷേധിച്ചതിലൂടെ മുഴുവൻ പ്രവാചകന്മാരെയുമാകുന്നു അവർ നിഷേധിച്ചത്. അല്ലാഹു സൂറത്ത് ശുഅറയിൽ പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. സൂറത്ത് ശുഅറയിലെ 105-ാമത്തെ വചനത്തിൽ കാണാം, നൂഹിൻ്റെ ജനത മുർസലീങ്ങളെ നിഷേധിച്ചു. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയാണ് അവർ നിഷേധിച്ചെങ്കിൽ പോലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതിലൂടെ പ്രവാചക ശൃംഖലയെ, പ്രവാചകന്മാരെ മൊത്തത്തിൽ അവർ നിഷേധിച്ചതിന് തുല്യമാകുന്നു അത്. തക്സീബു ഖൗമു നൂഹിൻ ലൈസ മിൻ അജലി നൂഹ് വലാക്കിൻ മിൻ അജലി മാ ജാഅ ബിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നൂഹ് എന്ന വ്യക്തിയെ അവർ നിഷേധിക്കുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന അള്ളാഹുവിങ്കിൽ നിന്ന് തനിക്ക് ലഭിച്ച ആ സന്ദേശങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് അവർ അദ്ദേഹത്തെ നിഷേധിച്ചത്. വലിഹാദ കാന തക്സീബു റസൂലിൻ വാഹിദിൻ തക്സീബു ലിജമീഇർ റുസുൽ. ഒരു പ്രവാചകനെ നിഷേധിക്കുന്നത് വഴി പ്രവാചകന്മാരെ മുഴുവൻ നിഷേധിക്കുന്ന തുല്യമാകുന്നു. ലി അന്നഹു തക്സീബുൻ ലിജിൻസിർ റിസാല വലൈസ ലി ശഖ്സിൻ വാഹിദ്. ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതിലൂടെ എല്ലാ പ്രവാചകന്മാരെയും, പ്രവാചക വിഭാഗത്തെ മുഴുവൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതേത് സമൂഹത്തിൻ്റെ കാര്യത്തിലും അപ്രകാരമാകുന്നു. തങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുന്നതിലൂടെ, അവിടുത്തെ അധ്യാപനങ്ങളെ സ്വീകരിക്കാത്തത് കാരണം മുഴുവൻ പ്രവാചകന്മാരെയും അവർ തള്ളുകയാണ് ചെയ്യുന്നത്. തങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാത്തതിനാൽ മുഴുവൻ പ്രവാചകന്മാരെയും അവർ തള്ളിക്കളഞ്ഞവരാകുന്നു. അതേപോലെ തന്നെയാണ് ഏതു പ്രവാചകന്റെ കാര്യത്തിലും. തങ്ങൾ ഇബ്രാഹീമി മില്ലത്ത് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അറബികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കാത്തതുവഴി, അദ്ദേഹത്തെ സ്വീകരിക്കാത്തതുവഴി അവർ മുഴുവൻ പ്രവാചകന്മാരെയും തള്ളിക്കളയുന്നവരാകുന്നു. അതാണ് ഈ വചനം നമുക്ക് നൽകുന്ന പാഠം. ഇന്നല്ലാഹ ലം യുഗ്രിഖുഹും ളുൽമൻ ബൽ ഹും അല്ലദീന ളലമൂ അൻഫുസഹും. അല്ലാഹു ഒരിക്കലും അനീതിയോടുകൂടി അക്രമമായിട്ടല്ല ആ ജനവിഭാഗത്തെ മുക്കി നശിപ്പിച്ചത്. യഥാർത്ഥത്തിൽ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നൂഹ് അലൈഹിസ്സലാം എന്ന പ്രവാചകനെ നിഷേധിക്കുക വഴി അവർ സ്വയം ആ നാശം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഈ വചനത്തെ ഇമാം തബരി റഹ്മത്തുള്ള വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യഖൂലു തആല ദിക്റഹു ثم أغرقنا حين نجينا نوحا وأهله من الكرب العظيم من بقي من قومه. الله പറയുന്നു, ثم أغرقنا حين نجينا نوحا, മറ്റുള്ള ആളുകളെ നാം മുക്കി നശിപ്പിച്ചു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അളീം, ആ വലിയ വിപത്തിൽ നിന്ന്. അൻജാഹുല്ലാഹു വമൻ മഅഹു ഫിസ്സഫീന വഅഗ്റഖ ബഖിയത ഖൗമിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തി കപ്പലിൽ കയറ്റിക്കൊണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ജനതയിൽപ്പെട്ട അവിശ്വാസികളായവരെ, വിശ്വസിക്കാൻ സന്നദ്ധരല്ലാത്തവരെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. അതാണ് ആ വചനം അറിയിക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് ആ മാർഗത്തിൽ ജീവിതം നയിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നാം അർഹരായിത്തീരും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും വലിയ ജലപ്രളയത്തിൽ വച്ച് അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു രക്ഷിച്ചതുപോലെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ പിൻപറ്റി ജീവിച്ചാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും, നമ്മുടെ രാജ്യത്താകട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താകട്ടെ എത്ര വലിയ പ്രതികൂലമായ അവസ്ഥയുണ്ടായാലും, പ്രവാചക മാർഗം അതേപോലെ തന്നെ തൗഹീദിൻ്റെ മാർഗം അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായത്തിന് നാം അർഹരാകും എന്ന കാര്യം ഈ വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ, തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഇഹലോകത്തും പരലോകത്തും വിധേയരാകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങളനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക

0: അധ്യായം 69. സൂറത്തുൽ ഹാഖ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 52.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
0: വചനം 1. വാക്കർത്ഥം അൽഹാഖ, യഥാർത്ഥ സംഭവം.
1: അൽഹാഖ,
0: ആ യഥാർത്ഥ സംഭവം. വചനം 2. വാക്കർത്ഥം മൽഹാഖ, എന്താണ് യഥാർത്ഥ സംഭവം.
1: മൽഹാഖ,
0: യഥാർത്ഥ സംഭവം എന്നാൽ എന്താണ്. വചനം 3. വമാ അദ്റാക, നിനക്ക് അറിവ് നൽകിയതെന്ത്, അഥവാ എന്തറിയാം. മൽഹാഖ, യഥാർത്ഥ സംഭവം.

0: യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്കെന്തറിയാം? ഒന്നു മുതൽ മൂന്നു വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഖിയാമത്ത് നാളാണ് അൽഹാക്ക അഥവാ യഥാർത്ഥ സംഭവം കൊണ്ട് വിവക്ഷ. യഥാർത്ഥമായി സംഭവിക്കുന്നതും വിചാരണ, പ്രതിഫലം മുതലായ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായിത്തീരുന്നതുമായ ദിവസമാണല്ലോ ഖിയാമത്തുനാൾ. അതിൻ്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും കുറിക്കുന്ന വേറെയും പല പേരുകളിൽ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചു കാണാം. അവയിൽ ഒന്നു തന്നെയാണ് അടുത്ത നാലാം വചനത്തിലും കാണുന്നത്. ഈ പ്രാരംഭ വചനങ്ങളിൽ ആ മഹാദിനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം 12 വരെയുള്ള വചനങ്ങളിൽ അതിനെ നിഷേധിച്ചിരുന്ന ചില സമുദായങ്ങൾക്ക് നേരിട്ട ദൈവിക ശിക്ഷകളെ ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് 13 മുതൽ 37 വരെ വചനങ്ങളിൽ ആ ദിനത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അനന്തരം ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യതയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവുമാണ് സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഏറ്റവും കാതലായ വശങ്ങൾ. അറബികൾ പൊതുവിൽ പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും ശിർക്കുപരമായ അന്ധവിശ്വാസങ്ങൾ കലർന്നതായിരുന്നു ആ വിശ്വാസം. പരലോകത്തിലും പുനരുത്ഥാനത്തിലും അവർ വിശ്വസിച്ചിരുന്നതുമില്ല. അതുകൊണ്ടാണ് മക്കി സൂറത്തുകളിൽ പ്രധാനമായും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചു കാണുന്നത്. വചനം 4, വാക്കർത്ഥം. കദ്ദബത്, വ്യാജമാക്കി. തമൂദു, തമൂദ് ഗോത്രം. വആദുൻ, ആദും. ബിൽഖാരിഅ, മുട്ടുന്ന അഥവാ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ.
1: കദ്ദബത് തമൂദു വആദുൻ ബിൽഖാരിഅ,
0: തമൂദ് ഗോത്രവും ആദ് ഗോത്രവും ആ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ വ്യാജമാക്കി. വചനം 5, വാക്കർത്ഥം. ഫഅമ്മ സമൂദു, എന്നാൽ സമൂദാകട്ടെ. ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിത്താഗിയ, അതിരു കവിഞ്ഞ സംഭവം കൊണ്ട്.
1: ഫഅമ്മ സമൂദു ഫഉഹ്ലിക്കു ബിത്താഗിയ,
0: എന്നാൽ സമൂദ് ഗോത്രമാകട്ടെ ആ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വചനം 6, വാക്കർത്ഥം. വഅമ്മ ആദുൻ, എന്നാൽ ആദാകട്ടെ. ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിരീഹിൻ, ഒരു കാറ്റുകൊണ്ട്. സ്വർസ്വറിൻ, ശരശരയുള്ള അഥവാ ഇരമ്പി വീശുന്നു.

ഊക്കേറിയ അഥവാ ശരശരയുള്ള ഉഗ്രമായ ഒരു കാറ്റുകൊണ്ടും നശിപ്പിക്കപ്പെട്ടു. വചനം 7, വാക്കർത്ഥം സഹറഹ, അതിനെ അവൻ കീഴ്പ്പെടുത്തി അഥവാ നിയോഗിച്ചു. അലൈഹിം, അവരിൽ സബഅലയാലിൻ, ഏഴു രാത്രി. വസമാനിയത അയ്യാമിൻ, എട്ട് ദിനവും അഥവാ പകലും. ഹസൂമൻ, തുടർച്ചയായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ. ഫതറാ, അപ്പോൾ നിനക്ക് കാണാം. അൽ ഖൗമ, ജനതയെ. ഫീഹ, അതിൽ അഥവാ കാറ്റിൽ. അവയിൽ അഥവാ ദിനരാത്രങ്ങളിൽ. സ്വർആ, വീഴ്ത്തപ്പെട്ട, വീണുകിടക്കുന്നവരായി. കഅന്നഹും, അവരാണെന്ന പോലെ. അഇജാസ്, തടികൾ, മുരടുകൾ. നഖ്ലിൻ, ഈത്തപ്പനയുടെ. ഖാവിയത്തിൻ, കടപുഴങ്ങി വീണ.

0: രാത്രിയും എട്ടു പകലും തുടർച്ചയായി അവരിൽ അതിനെ അവൻ അഥവാ അള്ളാഹു നിയോഗിച്ചു. അപ്പോൾ ആ ജനതയെ കടപുഴകി വീണ ഈത്തത്തടികളെന്ന പോലെ അതിൽ വീണുകിടക്കുന്നവരായി നിനക്ക് കാണാമായിരുന്നു. വചനം എട്ട്, വാക്കർത്ഥം ഫഹൽ തറ, അപ്പോൾ ഇനി നീ കാണുന്നുവോ, ലഹും, അവർക്ക്, മിൻ ബാഖിയ, വല്ല അവശിഷ്ടവും ശേഷിപ്പും.
1: ഫഹൽ തറ ലഹും മിൻ ബാഖിയ,
0: ഇനി അവർക്ക് വല്ല അവശിഷ്ടവും നീ കാണുന്നുവോ, ഇല്ല, ഒന്നുമില്ല. നാലു മുതൽ എട്ടുവരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. പെട്ടെന്ന് ഊക്കോടെ വന്ന് ആഞ്ഞുമുട്ടി ഞെട്ടിപ്പിക്കുന്ന ഭയങ്കര സംഭവം എന്നത്രേ അൽ ഖാരിഅ കൊണ്ട് വിവക്ഷ. ഇതും ഖിയാമത്ത് നാളിൻ്റെ ഒരു നാമവിശേഷണമാകുന്നു. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഒരു ഘോര ശബ്ദം അഥവാ അസ്വൈഹ മുഖേനയായിരുന്നുവെന്ന് പതിനൊന്നാം അധ്യായത്തിലെ 67 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണിവിടെ അത്തോഗിയ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിന്റെ ശിക്ഷയെപ്പറ്റി അള്ളാഹു തന്നെ ഇവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നുവല്ലോ. വചനം 9, വാക്കർത്ഥം വജാ ഫിർഔനു, ഫിർഔനും വന്നു, വമൻ ഖബ്ലഹു, അവന്റെ മുമ്പുള്ളവരും, വൽ മുത്തഫിക്കാത്തു, അടിമേലെ അഥവാ തലക്കീഴായി മറിഞ്ഞവയും, ബിൽ ഖാത്തിഅ, പിഴച്ച പ്രവൃത്തി കൊണ്ട്,

0: ഫിർഔനും അവന്റെ മുമ്പുള്ളവരും അടിമേലായി മറിഞ്ഞ രാജ്യങ്ങളും അഥവാ രാജ്യക്കാരും പിഴച്ച പ്രവർത്തനവുമായി വന്നു. വചനം 10 വാക്കർത്ഥം ഫഅസൗ, എന്നിട്ടവർ അനുസരണക്കേട് കാട്ടി. റസൂല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ റസൂലിന്. ഫഅഖദഹും, അപ്പോൾ അവൻ അവരെ പിടിച്ചു. അഖദതൻ, ഒരു പിടുത്തം. റാബിയ, കവിഞ്ഞ, മുന്തിയ അഥവാ ശക്തമായ.
1: فعصى رسول ربهم فاخذهم اخذه الرابيه.
0: അങ്ങനെ അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ റസൂലിനോട് അനുസരണക്കേട് പ്രവർത്തിച്ചു. അപ്പോൾ അവൻ അഥവാ രക്ഷിതാവ് അവരെ കവിഞ്ഞതായ ഒരു പിടുത്തം പിടിച്ചു അഥവാ ശിക്ഷിച്ചു. വചനം 11 വാക്കർത്ഥം ഇന്ന, നിശ്ചയമായും നാം. ലമ്മാ തഗ, അതിരു കവിഞ്ഞപ്പോൾ. അൽമാഉ, വെള്ളം. ഹമൽനാകും, നിങ്ങളെ നാം വഹിച്ചു അഥവാ കയറ്റി.
2: ഫിൽ ജാരിയ,
0: കപ്പലിൽ. പത്തേമാരിയിൽ.
1: ഇന്നാ ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ,
0: നിശ്ചയമായും വെള്ളം അതിരു കവിഞ്ഞ അവസരത്തിൽ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു. വചനം 12 വാക്കർത്ഥം ലിനജഅലഹ ലക്കും, അവയെ നിങ്ങൾക്ക് നാം ആക്കാൻ വേണ്ടി. തദ്കിറത്തൻ, ഒരു സ്മരണ, ഉപദേശം. വതഈഹ, അവയെ പഠിക്കുവാനും അഥവാ ഗ്രഹിക്കുവാനും. ഉദ്നുൻ, കാതുകൾ, ചെവികൾ. വാഇയ, പഠിക്കുന്ന.

0: നിങ്ങൾക്ക് അവയെ ഒരു സ്മരണയാക്കുവാനും പഠിച്ചു ഗ്രഹിക്കുന്ന കാതുകൾക്കവ പഠിച്ചു ഗ്രഹിക്കാനും വേണ്ടിയത്രേ അതെല്ലാം. 9 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ സംഭവങ്ങളെല്ലാം ഇതിനു മുമ്പ് പല സൂറത്തുകളിലായി ഒന്നിലധികം തവണ നാം വായിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ അതെല്ലാം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് അള്ളാഹു ചെയ്യുന്നത്. നൂഹ്നബി അലഹിസ്സലാമയുടെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയവരെ ഉദ്ദേശിച്ചാണ് നാം നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിച്ചുവെന്ന് പറഞ്ഞത്. അന്ന് ആ കപ്പലിൽ രക്ഷപ്പെട്ടവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നുള്ള ഈ ജനത.
1: അധ്യായം 37 വചനം 77.
0: ഇവരുടെ പിതാക്കൾ അന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണല്ലോ ഇവർ ഇന്ന് ജീവിക്കുന്നത്. 11 വചനം ഈ അനുഗ്രഹം അനുസ്മരിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഖിയാമത്തുനാളിനെയും അതിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെയും നിഷേധിച്ച മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഇവിടെ എടുത്തുകാട്ടുന്നതിന്റെ ആവശ്യം എന്താണെന്ന് 12 വചനത്തിൽ വ്യക്തമാക്കുന്നു. അതെ, ജനങ്ങൾ ഓർമ്മിക്കുവാനും പാഠം പഠിക്കുവാനും തന്നെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തു ഹാക്കയുടെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ മുഹമ്മദ് അമാനി മൗലവി രചിച്ച മലയാള തഫ്സീറിൽ നിന്നുമാണ് നാം കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ,
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.

الله يعلمه وما للظالمين من أنصار إن تبدوا الصدقات

من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.

ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة

قل اللهم مالك الملك تؤتي الملك من تشاء وتنزع

ذرية بعضها من بعض والله سميع عليم إذ قالت امرأة عمر

عفاك وطهرك واصطفاك على نساء العالمين. يا مريم اقنتي.

إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون

ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا.

നജ്അൽ ലഅ്നതല്ലാഹി അലൽ കാദിബീൻ ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് وَإِنَّ اللَّهَ لَهُوَ الْعَزِيزُ الْحَكِيمُ

يختص برحمته من يشاء والله ذو الفضل العظيم.

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

الكتاب بما كنتم تعلمون الكتاب وبما كنتم تدرسون

فمن تولى بعد ذلك فأولئك هم الفاسقون.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ കേൾക്കുന്നത്. സൂറത്തു ഷർഹിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്ത് ഷെർഹിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 115 മുതൽ 135 വരെ വചനങ്ങൾ.
1: ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: Peace Radio. Tune to reality.

0: Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റീഡിംഗ് അത്തഹ്സീൻ സൂറ അൽ ബഖറ 102-103 വരെ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നേതൃത്വം നൽകുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 102-103 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്. അല്പം വലിയ ആയത്താണ്, അതുകൊണ്ട് തജ്വീദ് നിയമങ്ങൾ പറയുന്നു, പാരായണത്തിൽ അബദ്ധങ്ങൾ പറയുന്നു, ശേഷം ഒരു പ്രാവശ്യം ഓതുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, പഠിക്കണം. وَاتَّبَعُوا مَا تَتْلُو الشَّيَاطِينُ عَلَى مُلْكِ سُلَيْمَانَ وَاتَّبَعُوا എന്നല്ല പറയാ, وَاتَّبَعُوا عَيْن തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം. مَا تَتْلُو الشَّيَاطِينُ مَا تَتْ سُكُّ تَتْلُو എന്നല്ല تَتْلُو تَتْلُو الشَّيَاطِينُ الشَّيَاطِينُ ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് അഷയാത്തീൻ അല മുൽക്കി സുലൈമാൻ, അവിടെ നിർത്തുകയാണെങ്കിൽ സുലൈമാൻ ഇങ്ങനെ. വമാ കഫറ സുലൈമാനു, വമാ കഫറ കഫറ അല്ല കഫറ സുലൈമാനു, വലാകിന്ന അഷയാത്തീൻ നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. അഷയാത്തീൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ശ്രദ്ധിക്കണം. ഷയാത്തീൻ തീൻ, അതുപോലെ അശൈത്വാനു എന്നല്ല അഷയാത്തീന. കഫറു യുഅല്ലിമൂന യുഅല്ലിമൂനന്നാസ്, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, യുഅല്ലിമൂനന്നാസ നൂന് ശദ്ദ്, മണിക്കണം. അസ്സിഹ്റു يعلمون الناس السحر السحر ഹ തൊണ്ടയുടെ മധ്യഭാഗം സുക്കൂനുമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. السحر وما انزل മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, 4-5 ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ ഉൻസില നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഒമാറൂത്ത് എന്നല്ല നിർത്തുമ്പോൾ ഒമാറൂത്ത്. ഒമാ യു അല്ലിമാനി തൊണ്ടയുടെ മധ്യഭാഗം, ആയിൻ യു അല്ലിമാനി അല്ല യു അല്ലിമാനി. മിൻ അഹദിൻ, സാക്കിന നൂന് ശേഷം ഹംസ വെളിവാക്കണം ഇവിടെ. മാത്രമല്ല മിൻ അഹദിൻ എന്നല്ല പറയേണ്ടത്, മിൻ അഹദിൻ ഹ ശ്രദ്ധിക്കണം. മിൻ അഹദിൻ ഹത്ത അഹദിൻ ഹ, ഇവിടെയും ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത് എന്നർത്ഥം. ഹത്ത യഖൂല ഇന്നമ, മദ് മുൻഫസിൽ, 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. യഖൂല ഇന്നമ ഇന്നമ നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം. നഹ്നു നഹ്നു അല്ല നഹ്നു ഫിത്നതുൻ ഫിത്നതുൻ ഫല, ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉ ബിഗുന്ന ഫിത്നതുൻ ഫല فتنه فلا تكفر تك تكفر وقف جيمبول صدقنا
3: فيتعلمون منهما ما يفرقون
2: يفرقون الا ശ്രദ്ധിക്കണം, പാരായണത്തിൽ യുഫർറിഖൂന പറയരുത്.
3: യുഫർറിഖൂന ബിഹി ബൈനൽ മർഇ, ബൈനൽ മർഇ, മർഇ അല്ല, ബൈനൽ മർഇ വസൗജിഹി, വസൗജിഹി. വമാ ഹും ബി
2: സാകിന മീമിന് ശേഷം ബാ ഇഖ്ഫാ ശഫവി, ഇവിടെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം.
3: വമാ ഹും ബി.
2: ഇനി ബിദ്ദാരീന, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം. ഇത് മദ് ലാസിം കലിമി മുസക്കൽ എന്നാണ് പറയുക. അവിടെ ആറ് ഹർക്കത്ത് വരെ അനിവാര്യമായിട്ടും നീട്ടേണ്ട ഒരു മദ്ദാണത്. അതുകൊണ്ട് ബിദ്ദോരീന, നമ്മൾ വലദ്ദോലീൻ പഠിച്ചിട്ടില്ലേ അതേ രൂപത്തിൽ. അതോടൊപ്പം റാഇന് ഷദ്ദുണ്ട്, ബിദ്ദോറി റി അല്ല, ദോദിൻ്റെ മഹ്റജും. അതുപോലെ റാഇന് കെസർ ഷദ്ദുണ്ട്, അതിൻ്റെ ഉച്ചാരണമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ബിദ്ദോരീന
3: ബിഹി മിൻ അഹദിൻ, മിൻ അഹദിൻ,
2: സാക്കിന നൂന് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം.
3: അഹദിൻ, അഹദിൻ ഇല്ല,
2: ഇവിടെ എല്ലാം ഇസ്ഹാർ.
3: ഇല്ല ബി ഇദ്നില്ലാ,
2: ബി ഇദ്നി ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്.
3: ബി ഇദ്നി അല്ല,
2: അവിടെ ബി ഇ ഹംസക്ക് കെസറാണ്.
3: ബി ഇദ്നില്ലാ. വയജഅല്ലമൂന, വയജഅല്ലമൂന മാ യദുറുഹും, യദുറു യദുറല്ല, يضرهم و يضرهم و
2: ساكنه ميم من الشاشم و
3: ولا ينفعهم
2: نونينه افكت ماكي مانيكنم ادോടൊപ്പം عين ضمان
3: ينفع سكون لا ينفعهم ولا قد علموا ولا قد
2: دالينه سكون قلقله ചെയ്യണം
3: ولا قد علموا لمن اشتراه
2: لمن الا
3: لمن لمن اشتراه لمن اشتراه ما له في الآخرة في الآخرة لا في الآخرة من خلاق من خ
2: اظهر وليباكي وشاركنا
3: من خلاق
2: وقف شيئا بالقاف انه وشارنا مصدقا اوڑا قلقلة شيئا قافنا شاركم كلكنا
3: ولبئس ما شروا به ولبئس ما شروا به به انفسهم
2: هاءن ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഹ ദമീറിന് ശേഷം ഹംസ വരുമ്പോൾ, അഥവാ സിലത്തു തവീൽ സിലത്തുൽ കുബ്ര എന്നാണ് മദ്ദിന്റെ പേര്.
3: ബിഹി അൻഫുസഹും,
2: അതുപോലെ അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
3: ലൗ കാനു യഅലമൂൻ,
2: അടുത്ത ആയത്ത് വലൗ അന്നഹും നൂന് ശദ്ദ് മണിക്കണം.
3: ആമനു വത്തഖൗ,
2: വത്തഖു അല്ല, ശ്രദ്ധിക്കണേ, വത്തഖു അല്ല,
3: വത്തഖൗ, ഖൗ വത്തഖൗ ലമസൂബ,
2: ലമസൂബത്തല്ല, ശ്രദ്ധിക്കണം,
3: ലമസൂബത്തുൻ, ലമസൂബതുമ്മി,
2: തൻവീന് ശേഷം മീം, ഇത് ഗാംബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: മിൻ ഇൻദില്ലാ, മിൻ ഇ ഇസ്ഹാർ, ഇൻദി
2: മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ബിഗുന്ന,
3: ഇൻദില്ലാഹി ഖൈർ,
2: നിർത്തുമ്പോൾ ഖൈർ, ഖൈർ അല്ല, ഖൈർ.
3: ലൗ കാനു യഅലമൂൻ,
2: ലൗ കാനു യഅലമൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഈ ഭാഗം

0: ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ഇപ്പോൾ കേട്ടത് തഹ്സീൻ, സൂറത്തുൽ ബഖറ 102 മുതൽ 103 വരെ. തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840. www.peaceradio.com.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ അധ്യായം 20 സൂറ ത്വഹ 1 മുതൽ 12 വരെ കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൗലാൻ കുർദിശി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: മാഷ അള്ളാ, ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം, പേജ് 524, സഅദ് അൽ ഗാമിദി.

0: മനഃപാഠം സമാപിക്കുന്നു. പേജ് 524, സഅദ് അൽ ഖാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റെഡിയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും സൂറത്ത് നിസായിലെ 74-87 വരെയുള്ള വചനം. ഷെയ്ഖ് അബ്ദുള്ള വൈജാൻ. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അഹ്സാബ് 28-34 വരെയുള്ള വചനം. ഷെയ്ഖ് ബദറ തുർക്കി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الله أكبر
1: الله أكبر.
0: الله أكبر.
1: الله أكبر.
0: بسم الله. الحمد

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു. ഹറമൈൻ ലൈവിൽ ഫജർ നമസ്കാരത്തിന് മദീനയിൽ നിന്നും നേതൃത്വം നൽകി സൂറത്ത് നിസാഇൽ 74 മുതൽ 87 വരെയുള്ള വചനം നമ്മൾ കേട്ടു. ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ബുഅയ്ജാൻ മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ അഹ്സാബിലെ 28 മുതൽ 34 വരെയുള്ള വചനം, ഖിറാഅത്ത് ഷെയ്ഖ് ബദർ തുർക്കിയായിരുന്നു.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: അൽ മുഅല്ലിം, സൂറത്തുൽ ബഖറ 47 മുതൽ 52 വരെ വചനം ഖലീഫ സുനൈജിയുടെ ഖിറാത്ത് കേൾക്കാം.

0: ഇപ്പോൾ സമാപിച്ചത് അൽ മുഅല്ലിം സൂറത്തുൽ ബഖറ 47 മുതൽ 52 വരെയുള്ള വചനം. ഖിറാഅത്ത് ഖലീഫ അസ്സുനൈജി.
1: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 44. വാക്കർത്ഥം: ഫദർ നീ, ആകയാൽ എന്നെ വിട്ടേക്കുക. വമൈ യുഖദ്ദിബു, വ്യാജമാക്കുന്നവരെയും. ബിഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെ അഥവാ വിഷയത്തെ. സനസ്തദിരിജുഹും, നാം അവരെ വഴിയെ പടിപടിയായി കൊണ്ടുവരും. മിൻ ഹൈസു, വിധത്തിൽ. ലാ യഅലമൂൻ, അവർ അറിയാത്ത.

0: ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ അഥവാ ഖുർആന വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക. നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളാം. വചനം 45 വാക്കർത്ഥം. വ ഉംലി ലഹും, നാം അവർക്ക് അയച്ചിട്ടു കൊടുക്കുകയും ചെയ്യും. ഇന്ന കൈദീ, നിശ്ചയമായും എൻ്റെ തന്ത്രം അഥവാ ഉപായം മതീൻ, ബലവത്താണ്, ശക്തമാണ്.
1: വ ഉംലി ലഹും, ഇന്ന കൈദീ മതീൻ,
0: ഞാൻ അവർക്ക് അയച്ചിട്ടു കൊടുക്കുന്നതുമാണ്. നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. 44-45 വചനങ്ങളുടെ വിശദീകരണം. ആ സത്യനിഷേധികളെയെല്ലാം അല്ലാഹു ക്രമേണ ഒതുക്കുകയും ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. തൽക്കാലം അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടും.

0: അലുഹും നീ അവരോട് ചോദിക്കുന്നു അജ്റൻ വല്ല പ്രതിഫലവും ഫഹും എന്നിട്ട് അവർ മിമ്മഗ്റമിൻ കടബാധ്യതയാൽ മുസ്ഖലൂൻ ഭാരപ്പെട്ടവരാണ്
1: അം തസ്അലുഹും അജ്റൻ ഫഹും മിമ്മഗ്റമിൻ മുസ്ഖലൂൻ
0: അതല്ല നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യത നിമിത്തം ഭാരപ്പെട്ടവരാകുന്നുവോ. വചനം 47. വാക്കർത്ഥം അം അതല്ല ഇന്ദഹും അവരുടെ പക്കലുണ്ട് അൽ ഗൈബ് അദൃശ്യജ്ഞാനം ഫഹും എന്നിട്ട് അവർ യക്തുബൂൻ എഴുതുന്നു.
1: അം ഇന്ദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ
0: അതല്ല അദൃശ്യജ്ഞാനം അവരുടെ പക്കൽ ഉണ്ടായിട്ട് അവർ എഴുതുകയാണോ. 46-47 വചനങ്ങളുടെ വിശദീകരണം. ഇതും ഇതുപോലെയുള്ളതുമായ പല ചോദ്യങ്ങളും സൂറത്ത് തൂറിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയും അവയുടെ വിവരണവും ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്നും അവരുടെ പക്കൽ അദൃശ്യജ്ഞാനമൊന്നുമില്ലെന്നും വ്യക്തമാണല്ലോ. വചനം 48. വാക്കർത്ഥം ഫസ്ബിർ ആകയാൽ നീ ക്ഷമിക്കുക ലിഹുക്മി റബ്ബിക നിന്റെ റബ്ബിൻ്റെ വിധിക്ക് വലാ തകുൻ നീ ആകുകയും അരുത് കസ്വാഹിബിൽ ഹൂതി മത്സ്യത്തിൻ്റെ ആളെപ്പോലെ ഇദ്നാദ അദ്ദേഹം വിളിച്ചപ്പോൾ വഹുവ അദ്ദേഹം ആയിക്കൊണ്ട് മക്ലൂം കോപം നിറഞ്ഞവൻ അല്ലെങ്കിൽ വ്യസനം നിറഞ്ഞവൻ.
1: فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم
0: അതുകൊണ്ട് നബിയെ നീ നിന്റെ റബ്ബിന്റെ വിധിക്ക് ക്ഷമിച്ചുകൊള്ളുക. നീ ആ മത്സ്യത്തിന്റെ ആളെ പോലെ ആയിരിക്കരുത്. അതായത് അദ്ദേഹം വ്യസനം അഥവാ കോപം നിറഞ്ഞവനായ നിലയിൽ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. വചനം 49. വാക്കർത്ഥം ലൗല ഇല്ലായിരുന്നുവെങ്കിൽ അൻതദാറകഹു അദ്ദേഹത്തെ വീണ്ടെടുക്കുക നിഅമതുൻ ഒരു അനുഗ്രഹം മിർ റബ്ബിഹി തൻ്റെ റബ്ബിങ്കൽ നിന്ന് ലനുബിദ അദ്ദേഹം ഇടപ്പെടുമായിരുന്നു അഥവാ പുറംതള്ളപ്പെടുമായിരുന്നു ബിൽ അറായി പാഴ്ഭൂമിയിൽ അഥവാ ഒഴിഞ്ഞ സ്ഥലത്ത് വഹുവ അദ്ദേഹമായിക്കൊണ്ട് മദ്മൂം ആക്ഷേപിക്കപ്പെട്ടവൻ.

തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. വചനം 50. വാക്കർത്ഥം ഫജ്തബാഹു, എന്നാൽ എന്നിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അഥവാ നന്നാക്കി എടുത്തു. റബ്ബുഹു, തൻ്റെ റബ്ബ്. ഫജഅലഹു, എന്നിട്ട് അദ്ദേഹത്തെ ആക്കുകയും ചെയ്തു. മിനസ്വാലിഹീൻ, സദ്വൃത്തരിൽ അഥവാ സജ്ജനങ്ങളിൽ. എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ നല്ലവനാക്കി തെരഞ്ഞെടുത്തു, എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു. 48 മുതൽ 50 വരെ വചനങ്ങളുടെ വിശദീകരണം. അക്രമികളായ ശത്രുക്കളെ അള്ളാഹു തൽക്കാലം അയച്ചിട്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ വലിയ ശക്തിമത്തായ നടപടി അവൻ എടുക്കുന്നതാണ്. അതുവരെ ക്ഷമിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ ചെയ്യരുതെന്നുകൂടി തിരുമേനിയെ അള്ളാഹു ഉപദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനത അവിശ്വാസത്തിലും അനുസരണക്കേടിലും ശഠിച്ചു നിന്നപ്പോൾ അദ്ദേഹം

0: അദ്ദേഹത്തിൻ്റെ വ്യസനവും കോപവും സഹിക്കവയ്യാതെ അദ്ദേഹം സ്ഥലം വിട്ടുപോകുകയും കപ്പൽ യാത്രയിൽ വച്ച് ഒരു വമ്പിച്ച മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഉണ്ടായി. മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനന്തരം മത്സ്യം അദ്ദേഹത്തെ സമുദ്രതീരത്തുള്ള ഒരൊഴിഞ്ഞ സ്ഥലത്ത് പുറന്തള്ളി. അദ്ദേഹം അങ്ങേയറ്റം അവശനായിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ.
1: അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുമാറുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു.
0: വീണ്ടും ജനങ്ങളിൽ ചെന്ന് ദിവ്യ ദൗത്യ പ്രബോധനം തുടരുവാൻ അള്ളാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ നിഷേധത്തിൽ അക്ഷമയും നിരാശയും ഉണ്ടാകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ഈ സംഭവത്തെപ്പറ്റി സൂറത്ത് അംബിയ 87-88 വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. വചനം 51. വാക്കർത്ഥം: വഈയകാദു, നിശ്ചയമായും ആകാറാകുന്നു. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. ലയുസ്ലിഖൂനക, നിന്നെ വഴുക്കി വീഴ്ത്തുക. ബി അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ കൊണ്ട്. ലമ്മാ സമിഉ, അവർ കേൾക്കുന്ന അവസരം. അദ്ദിക്ര, ഉത്ബോധനം. പ്രമാണം, പ്രബോധനം, സ്മരണ. വയഖൂലൂന, അവർ പറയുകയും ചെയ്യും. ഇന്നഹു, നിശ്ചയമായും അവൻ. ലമജ്നൂൻ, ഭ്രാന്തൻ തന്നെ.

0: അവിശ്വസിച്ചവർ ഉത്ബോധനം അഥവാ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. വചനം 52. വാക്കർത്ഥം: വമാഹുവ, അതല്ല താനും, ഇല്ലാ ദിഖ്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടിയുള്ള. ഇതാകട്ടെ ലോകർക്ക് പൊതുവായുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നും അല്ല താനും. 51, 52 വചനങ്ങളുടെ വിശദീകരണം: ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തുകാട്ടുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽവഴുതി അടിതെറ്റി വീണുപോയേക്കും, അഥവാ അത്രയും കടുത്തതായിരിക്കും അത്. ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറക്കുവാൻ കഴിയാത്ത അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും. അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുർആന്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല.
1: നിർത്തിവെക്കാൻ നിവൃത്തിയുമില്ല.
0: കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്നതു വലക്കൽ ഫദ്ൽ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഖലമിലെ 45 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: أعوذ بالله من الشيطان الرجيم
4: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് റേഡിയോ ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും നീറുന്ന ഹൃദയങ്ങൾക്ക് തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാഫാത്തിലെ 78 മുതൽ 80 കൂടിയ വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 77 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 77-ാമത്തെ വചനത്തെക്കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. വജഅൽന, നാം ആക്കുകയും ചെയ്തു, ദുരിയതഹു, അദ്ദേഹത്തിൻ്റെ അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതിയെ, ഹുമുൽ ബാഖീൻ, അവരെ തന്നെ, അവരെ മാത്രം അല്ലെങ്കിൽ അവരെ തന്നെ അവശേഷിക്കുന്നവരാക്കി. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിന് ശേഷം അദ്ദേഹത്തിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളെയാണ് അല്ലാഹു അവശേഷിപ്പിച്ചത് എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. അവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അവർ ഓരോ ജനതയുടെയും മുൻഗാമികൾ അവരായിരുന്നു. അറബികളുടെയും പേർഷ്യക്കാരുടെയും അതേപോലെ തന്നെ ആഫ്രിക്കൻ ജനതയുടെയുമൊക്കെ, അവരുടെയൊക്കെ മുൻഗാമികൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സാം, ഹാം, യാഫിസ് എന്നീ മക്കളായിരുന്നു എന്ന് ചില തഫ്സീറുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രമാണയോഗ്യമായ വചനങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ അതിനില്ല എന്നതാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. മാത്രമല്ല, സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു അതിലെ 9-ാമത്തെ വചനത്തിൽ പറയുന്നു, അലം യഅതികും നബഉ ലദീന മിൻ ഖബ്ലികും ഖൗമു നൂഹിം വആദിം വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അലം യഅതികും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ, നബഉ ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വർത്തമാനം, ഖൗമു നൂഹിൻ വആദിൻ വസമൂദ, നൂഹിൻ്റെയും ആദിൻ്റെയും സമൂദിൻ്റെയും, വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ളവരുടെയും, ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെക്കുറിച്ച് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അല്ലാമ സഅദി റഹ്മഹുള്ള 77-ാമത്തെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, വജഅൽന ദുരിയത നൂഹിൻ ഹുമുൽ ബാഖീൻ ബഅദ ഗർഖി ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിയുടെ ജനതയാണ് ആ ജലപ്രളയത്തിനു ശേഷം അവശേഷിച്ചത്. അതാണ് ആ വചനം അഥവാ വജഅൽന ദുരിയതഹു, അദ്ദേഹത്തെ ജനത സന്തതിയെ നാം ആക്കി, ഹുമുൽ ബാഖീൻ, അവശേഷിക്കുന്നവരാക്കി എന്നു പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. 78-ാമത്തെ വചനം,
1: വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, വതറക്നാ,
0: നാം വിട്ടു അഥവാ ബാക്കിയാക്കി, അലൈഹി, അദ്ദേഹത്തിൻ്റെ പേരിൽ,
1: ഫിൽ ആഖിരീൻ,
0: പിന്നീടുള്ളവരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കീർത്തി, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും സ്മരിക്കുന്ന, എല്ലാവരും ഓർക്കുന്ന ഒരു പേരാക്കി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാം ഉയർത്തി എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ
1: ഫിൽ ആലമീന മിൻ ബഅദിഹി ദിക്റൻ ഹസനൻ വസനാഅൻ അതറൻ ഫലാ യുദ്ക്കറു ഇല്ലാ ബിസ്സനാഇ അൽ ഹസൻ.
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ലോകർക്ക് അല്ലെങ്കിൽ ലോകരിൽ തന്നെ വളരെ ശ്രദ്ധേയനായി, അദ്ദേഹം നല്ല പേരിനും പ്രശസ്തിക്കും അർഹനായി. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നു, യഅനി
1: അബ്ഖൈനാ ലഹു സനാഅൻ ഹസനൻ,
0: അദ്ദേഹത്തിന് നാം നല്ല പ്രശസ്തി ഉണ്ടാക്കി, നല്ല പുകഴ്ത്തൽ അദ്ദേഹത്തെ പുകഴ്ത്തി. വലം യഖുൽ
1: തറക്നാ ലഹു,
0: അല്ലാഹു പരാമർശിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറയാതെ, അദ്ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനും കാരണമാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല
1: അസ്നാ അലൈഹി സനാഅ മിൻ അഫ്ദലി സനാഇ കമാ ഖാല സുബ്ഹാന ദുരിയത മൻ ഹമൽനാ മഅനൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറ,
0: നൂഹിൻ്റെ കൂടെ കപ്പലിൽ നാം വഹിച്ചവർ ഇന്നഹു തീർച്ചയായും അദ്ദേഹം കാന അബ്ദൻ ഷകൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള ദാസനാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുള്ള ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന്, അള്ളാഹു അദ്ദേഹത്തിന് മഹത്വം കൽപ്പിച്ചതിന് ഈ വചനം തെളിവാകുന്നു. ഹാദാ സനാഉൻ അഅ്ലമു മാ യകൂനു മിനസ് സനാ വ അഷ്റഫു മാ യകൂനു മിനൽ ഫഖ്രി അന്നല്ലാഹ യസിഫു വാഹിദൻ മിൻ ആദം, അള്ളാഹു ആദം സന്തതികളിൽ അദ്ദേഹത്തെ പ്രത്യേകമാക്കിയിരിക്കുന്നു, അദ്ദേഹത്തെ പ്രത്യേകമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇന്നഹു കാന അബ്ദൻ ഷകൂറ, അദ്ദേഹം ഏറ്റവും നന്ദിയുള്ള അടിമയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ യഅനി ഖായിമൻ ബിൽ ഉബൂദിയ, അദ്ദേഹം ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന വ്യക്തിത്വമായിരുന്നു. വഖായിമൻ ബിശുക്രി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു. വല്ലാഹു അബ്ഖ അലൈഹി സനാഅൻ ഹസനൻ ഫിൽ ആഖിരീൻ ഇലാ ആഖിരിൽ ഉമമി ബൽ ഇലാ യൗമിൽ ഖിയാമ, അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും പ്രശംസിക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. ലി അന്ന ഹാദൽ കിതാബ് സയബ്ഖ ഇലാ അൻ യർഫഅഹു അല്ലാഹു ഇൻദ ഖുർബി ഖിയാമി സാഅ, അല്ലാഹുവിൻ്റെ ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ആ ഖിയാമത്ത് നാൾ വരെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അയവിറക്കപ്പെടുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തിയെക്കുറിച്ച് അദ്ദേഹത്തെ അല്ലാഹു അദ്ദേഹത്തിൻ്റെ കീർത്തി ഉയർത്തിയെന്ന് പറയുന്നുകൊണ്ടും, വതറക്കിന നാം വിട്ടു, നാം ഉപേക്ഷിച്ചു, അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ, ഫിൽ ആഖിരീൻ അവസാന കാലക്കാരിൽ അല്ലെങ്കിൽ പിൻഗാമികളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല എല്ലാ ആളുകളും അദ്ദേഹത്തെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്നവർ, തൗഹീദ് പ്രബോധനം ചെയ്യുന്നവർ, ഷിർക്കിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നവർ എല്ലാം തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഓർക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്യും. എന്നാൽ സത്യപ്രബോധനത്തിൻ്റെ എതിരാളികൾ, തൗഹീദി പ്രബോധനത്തിന് എതിരി നിൽക്കുന്നവർ, ഷിർക്ക്, ആ ഷിർക്ക് പ്രചരിപ്പിക്കുകയും അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കൊരിക്കലും തന്നെ ആ പ്രവാചകനോട് സ്നേഹമോ അദ്ദേഹത്തെ പുകഴ്ത്തലോ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. സഅദി റഹ്മത്ത് പറയുന്നു, വ അബ്ഖൈനാ ലഹു ദിക്റൻ ജമീലൻ വ സനാഅൻ ഹസനൻ ഫമൻ ജാഅ ബഅദഹു മിനന്നാസി യദ്കുറൂനഹു ബി, നാം അദ്ദേഹത്തിൻ്റെ മനോഹരമായ സ്മരണ അവശേഷിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കീർത്തിയും നാം അവശേഷിപ്പിച്ചു, ശേഷം വരുന്നവർ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യും. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 79-ാമത്തെ വചനം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. സലാമുൻ, സലാം അഥവാ സമാധാന ശാന്തിയുണ്ട്, അലാ നൂഹിൻ നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ ലോകരിൽ, ഹാദല്ലദി അബ്ഖാഹു അല്ലാഹു തആല ലിനൂഹിൻ അലൈഹിസ്സലാം ഇലാ യൗമിൽ ഖിയാമ, തൊട്ടുമുകളിൽ പറഞ്ഞ നാം അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കീർത്തിയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സമാധാനവുമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്നഹു ലാ യുദ്ക്കറു ഇല്ലാ വയുസല്ലിമു അലൈഹി അന്നാസു കുല്ലുഹും അലഖ്തിലാഫി മിലലിഹിം വ അജ്നാസിഹിം വദിയാനാത്തിഹിം, വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത മാർഗം സ്വീകരിച്ചവർ, പക്ഷെ എല്ലാവരും ആ മഹാനായ പ്രവാചകനെ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ ശാന്തി നേരുകയും ചെയ്യുന്നു. വഹാദാ മിനല്ലാഹി ജസാഅൻ ഹസനൻ, ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു മഹത്തായ പ്രതിഫലമാകുന്നു. ലി ഇഹ്സാനി നൂഹ് അലൈഹിസ്സലാം ഫീമാ ബൈനഹു വബൈനല്ലാഹ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഇഹ്സാൻ കാണിച്ചിരുന്നു എന്ന കാരണത്താൽ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ഇഹ്സാൻ ചെയ്തതുകൊണ്ട് അല്ലാഹ് അദ്ദേഹത്തോടും ഇഹ്സാൻ ചെയ്യുന്നു. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന് പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താണ്? നന്മ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നന്മ പ്രവർത്തിക്കലല്ലാതെ മറ്റെന്താകുന്നു?
1: ഫനൂഹ് അലൈഹിസ്സലാം അഹ്സന ഫീമാ ബൈനഹു വ ബൈനല്ലാഹി അസ്സ വജൽ.
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചു. അതുകൊണ്ട് ഫ അഹ്സനല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തോടും ഇഹ്സാൻ കാണിച്ചു. അള്ളാഹുവിൻ്റെ ഇഹ്സാനിൻ്റെ കാരണം കൊണ്ടാണ് എല്ലാ മനുഷ്യരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ മഹാനായ പ്രവാചകനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു, നല്ല നിലയിൽ അദ്ദേഹത്തെ ഓർക്കുന്നു.
1: വകുല്ലു മൻ യുഹ്സിനു ഫീമാ ബൈനഹു വ ബൈനല്ലാഹ് യുഹ്സിനുല്ലാഹു ഇലൈഹി.
0: നാം പഠിക്കേണ്ടൊരു പാഠം, അള്ളാഹുവോട് ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള ആർക്കും അള്ളാഹുവിൻ്റെ ഇഹ്സാനിനെ പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ഐ അന്നല്ലാഹ സല്ലമഹു മിൻ കുല്ലി മാ യദുറുഹു മിനൽ ഖവാദിഹി അല്ലതി തഖ്ദഹു ഫീഹി മിൻ ബനി ആദം.
1: അള്ളാഹുവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിൽ നിന്നുമുള്ള രക്ഷപ്പെടുത്തലാകുന്നു.
0: അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരിൽ നിന്ന്, അദ്ദേഹത്തെക്കുറിച്ച് ഇകഴ്ത്തി പറയുന്നവരിൽ നിന്നെല്ലാം അള്ളാഹു അദ്ദേഹത്തെ സുരക്ഷിതമാക്കിയിരിക്കുന്നു.
1: ഇമാം തബരി റഹ്മത്ത് പറയുന്നു, യഖൂലു അമനതൻ മിനല്ലാഹി ലിനൂഹ് ഫിൽ ആലമീൻ അൻ യദ്കുറഹു അഹദുൻ ബിസ്സൂഇൻ.
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിന് മേലുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാളും തന്നെ അദ്ദേഹത്തെ ദുഷിച്ച രൂപത്തിൽ തെറ്റായ രൂപത്തിൽ ഓർക്കാറില്ല, നല്ല നിലയിലാകുന്നു അദ്ദേഹത്തെ ഓർക്കാറുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ മേൽ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തബരി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്.
1: സലാമുൻ, സമാധാനം അലാ നൂഹിൻ, നൂഹിൻ്റെ മേൽ, ഫിൽ ആലമീൻ, ലോകരിൽ.
0: തുടർന്ന് എൺപതാമത്തെ വചനം,
1: ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ.
0: ഇന്നാ കദാലിക, നിശ്ചയമായും അപ്രകാരം നാം, നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദം ചെയ്യുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക്, പുണ്യം ചെയ്യുന്നവർക്ക്.
1: അതായത് ഇന്നാ കദാലിക് ഐ കമാ ജസൈനാ നൂഹൻ അലൈഹിസ്സലാം നജ്സിൽ മുഹ്സിനീൻ.
0: നാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പ്രതിഫലം, അദ്ദേഹത്തിന് പ്രതിഫലം നൽകിയതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകും.
1: ഫകുല്ലു മൻ അഹ്സന ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യുജ്സീഹി കമാ ജസാ നൂഹൻ അലൈഹിസ്സലാം.
0: ഇഹ്സാൻ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരോടും, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ഇഹ്സാൻ ചെയ്തതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യും.
1: വഖദ് ജസല്ലാഹു നൂഹൻ ബി അംറൈനി ബിമാ തറക അലൈഹി ഫിൽ ആഖിരീൻ വബിമാ സല്ലമഹു ഫിൽ ആലമീൻ.
0: നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അള്ളാഹു ചെയ്തത്, ഒന്ന്, അദ്ദേഹത്തെ പിൽക്കാലക്കാരിൽ അവശേഷിപ്പിച്ചു, സൽകീർത്തി ഉണ്ടാക്കി. മറ്റൊന്ന്, ലോകരിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു, അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതിൽ നിന്ന്, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിൽ നിന്ന് എല്ലാം അല്ലാഹു സംരക്ഷിച്ചു.
1: ഫകദാലിക മൻ കാന മുഅ്മിനൻ ബില്ലാഹി അസ്സ വജൽ.
0: അപ്രകാരം ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ,
1: മുഹ്സിനൻ ഫീ ഇബാദതിഹി,
0: അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ ഇഹ്സാൻ ചെയ്യുന്നുവെങ്കിൽ,
1: വ ഇലാ ഇബാദിഹി,
0: അല്ലാഹുവിൻ്റെ ദാസന്മാരോടും ഇഹ്സാൻ ചെയ്യുന്നുവെങ്കിൽ, അല്ലാഹുവിൻ്റെ ദാസന്മാരോട് നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ,
1: ഫഇന്നല്ലാഹ തആല യുജ്സ ബിഹി കമാ ജസാ നൂഹൻ.
0: ഫഇന്നല്ലാഹ തആല യജ്സി ബിഹി, അത്തരം ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് പ്രതിഫലം നൽകിയതുപോലെ.
1: വലിദാലിക തജിദു അന്നല്ലാഹ തആല വളഅ ഫീ ഖുലൂബി നാസി മൻ യഖ്ദഹു ഫീഹിം ലിഅന്ന കുല്ല വാഹിദിൻ മിൻ അഹ്ലിൽ ഖൈരി ലാ ബുദ്ദ അൻ യഖ്ദഹ ഫീഹി വാഹിദുൻ മിൻ അഹ്ലിൽ ശർ.
0: ഒരു നല്ല മനുഷ്യൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ മനുഷ്യരോട് എല്ലാ നല്ല മനുഷ്യരുടെ മനസ്സിലും അള്ളാഹു സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നു. ആ മനുഷ്യരെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയതെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. അന്നൽ മുഹ്സിന യുജാസി ബിമിസ്ലിമ ജൂസ ജൂസിയ ബിഹി നൂഹ് അലൈഹി സ്വലാം വദാലിക ബിഇൻജാഇഹി മിനൽ ഹലാക്കി വസലാമത്തി ഇർദിഹി മിനൽ ദിക്രി സയ്യി വകുല്ലമാ കാനൽ ഇൻസാനു അക്സറ ഇഹ്സാനൻ കാന അക്സറ സവാബൻ വഅസ്ലം. എപ്പോഴെല്ലാം മനുഷ്യർ കൂടുതൽ ഇഹ്സാൻ ചെയ്യാൻ തയ്യാറാകുന്നുവോ അപ്പോഴെല്ലാം അവർ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിന് അർഹരാകുന്നു. ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ഇസ്ലാമികമായ കണിശമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചത് കാരണത്താൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം അള്ളാഹുവോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് ധാരാളമായ പ്രതിഫലം പ്രദാനം ചെയ്തു. ആ പ്രതിഫലം വിശ്വാസികൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിച്ചാൽ, അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിച്ചാൽ, അതേപോലെ തന്നെ തങ്ങളുടെ സമസൃഷ്ടികളോടും നന്മ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ആ പ്രതിഫലത്തിന് നമുക്കും അർഹരാകാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകളിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും അള്ളാഹുവിൻ്റെ അടിമകളോട് ഇഹ്സാൻ കാണിക്കുന്നവരിലും ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, എങ്ങനെയാണ് ഇബാദത്തിൽ അള്ളാഹുവിനോട് ഇഹ്സാൻ കാണിക്കൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു. അപ്പോൾ ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യുക. അതാണ് ഇബാദത്തിൽ കാണിക്കേണ്ട ഇഹ്സാൻ. അതോടൊപ്പം തന്നെ തങ്ങളുടെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ സഹജീവികളോടും കഴിയുന്നത്ര നന്മ പ്രവർത്തിക്കാൻ സന്നദ്ധമാവുക. അതാണ് അബദുകളോട് ഇബാദുകളോട് കാണിക്കേണ്ട ഇഹ്സാൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തിൽ ഏറ്റവും മാതൃകായോഗ്യമായ ജീവിതമാണ് കാഴ്ചവെച്ചതെന്നത് ആ പ്രവാചകനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇഹ്സാൻ കാണിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. നാം ഏവർക്കും അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാഫാത്തിലെ 78 മുതൽ 80 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തു നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തു നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് തെൻസീലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കിയ തെൻസീലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 1 മുതൽ 150 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും ആദ്യത്തെ 150 വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാ. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: മനപ്പാഠം 1 മുതൽ 30 വരെ, പേജ് 526, സഅദ് അൽ ഗാമിദി.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ പഠിക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഈ സംരംഭത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണ നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്ന് 15-ാമത്തെ ആയത്ത് ഓതിയത്, ഇനി 16-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. വഅല്ലവി ഇസ്തഖാമു അലാ ത്വരീഖത്തി ലഅസ്ഖൈനാഹും രണ്ട് മീം ഒന്നിച്ച് വന്നു, പിന്നെ മാ അൻ മദ്, പിന്നെ തെൻവിന് ശേഷം ഗ ആണ്, ഇലഹാറാണ്. അപ്പം എങ്ങനെ അതും അസ്

0: ലിനഫ്തിനഹും ഫീഹ്, അവിടെ നിർത്താം. പിന്നെ വമൻ യുഅരിൽ, നൂൻ സാക്കിന് ശേഷം യാ, എങ്ങനെ ഓതണം? വമൻ ആ
1: വമൻ യുഅരിൽ
0: ആ അൻ ദിക്രിയോ, അത് ഇഖ്ഫാ ആണ്, നൂൻ സാക്കിന് ശേഷം ദ. അപ്പോ നന്നായിട്ട് മണിക്കാം, മിൻ ശരി പോലെ. അൻ ദിക്രി എങ്ങനെ? അൻദിക്രി റബ്ബിഹി യസ്ലുഖു അദാബൻ അദാബൻ, അത് അങ്ങനെ തന്നെ, തെന്നുവിന് ശേഷം സ്വാദ്, അദാബൻ സ്വാദ. وأن المساجد لله وأن المساجد اللهم മാത്രമാണ് പള്ളികൾ. സാധാരണ നമ്മളെ പ്രാസംഗികരൊക്കെ ഉദ്ധരിക്കുന്ന ആയത്താണ്. فلا تدعوا مع الله احد, അല്ലാഹുവിന്റെ കൂടെ മറ്റാരെയും പ്രാർത്ഥിക്കരുത് എന്ന ഈ ആയത്ത്. فلا تدعوا مع الله احد وانه لما قام عبد الله അബ്ദുല്ലാഹി, അബ്ദു എന്ന് പറയരുത്, അബ്ദു. എങ്ങനെ?
1: അബ്ദു.
0: ആ അബ്ദു, നൂനു ശബ്ദം വന്നിട്ടുണ്ട്, മീമ ശബ്ദം വന്നിട്ടുണ്ട്. ഒന്ന് ഒന്നിക്കേ,
1: അബ്ദുല്ലാഹി
0: യദ്ഉഹു കാദു യകൂനൂന عليه لبدا. പിന്നെ ഖുൽ ഇന്നമാ, ഇന്നമാ മദ്, അദ്ഉ റബ്ബി

0: വല മദ് മദ്ദുമും ഫസൽ ഉശ്രിക്കു ബിഹീ അവിടെ അവിടെ മദ്ദുണ്ട് ബിഹീ അഹദ
1: വല ഉശ്രിക്കു ബിഹീ അഹദ
0: ഖുൽ ഇന്നി لا املك لكم ضرا ولا ضرا لا املك مد منفصل പിന്നെ ضرا തൻവിൻ ശേഷം വാവ് ആണ് അപ്പോൾ ഇദ്ഗാം ബിഗുന്ന അങ്ങനെ അങ്ങനെ ഓതും ضرا ولا അപ്പോൾ ഖുൽ ഇന്നി ഇന്നി ശദ്ദ് നന്നായിട്ട് മണിക്ക ضرا ولا رشدا ഒരാത്തൂടെ നോക്കാതിൽ കുൽ ഇന്നി ഇന്നി നൂൻ ശദ്ദ് ലൻ യുജീറനി അറിയാലോ ഇത് ഗാം ബിഗുന്ന എങ്ങനെ ഓതും
1: ലൻ യുജീറനി
0: മിനല്ലാഹി അഹദുൻ വലൻ അജിദ വലൻ അജിദ നൂൻ സാക്കിന് ശേഷം ഹംസയാണ് അപ്പൊ ഇൽഹാർ വലൻ അജിദ എങ്ങനെ
1: വലൻ അജിദ
0: വലൻ അജിദ മിന്ദൂനിഹി നൂൻ സാക്കിന് ശേഷം ദാലാണ് من دونه
1: من دونه
0: دونه ملتحدا نمكن نودي اوكا

0: വാഖറു ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാ ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 104 മുതൽ 105 വരെ. അത്തഹ്സീനിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 103 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 104, 105 ആയത്തുകളാണ് എടുക്കുന്നത്.

യാ അയ്യൂഹല്ലദീന, ഇവിടെ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. യാ അയ്യൂഹ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. യാ അയ്യൂഹൽ, യാ അയ്യൂഹല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. ആമനു, ലാ തഖൂലു, തഖൂലു, തഖൂലു അല്ല, ലാ തഖൂലു റാഇന, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. റാഇന വഖൂലു ഉൻദുർന, വഖൂലു ഉൻദുർന അല്ല, കൂട്ടി ഓതുമ്പോൾ വഖൂലു ഉൻദുർന. ഇവിടെ ഉൻദുർ സാക്കിന നൂനിന് ശേഷം ദാദ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ദാദ് ഇസ്തിഇല എൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. അതുപോലെ തന്നെ ദാദിൻ്റെ മഖ്റജ് ഉൻദുർ ലുർ എന്നല്ല, ഉൻദുർ ഉൻദുർന. വഖൂലു ഉൻദുർന വസ്മഊ, വസ്മഊ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് അഥവാ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. കൃത്യമായിരിക്കണം, വസ്മഊ അല്ല, വസ്മഊ, വസ്മഊ. വലിൽ കാഫിരീന, വലിൽ കാഫിരീന, കാഫിരീന, കാഫിരീന അല്ല, വലിൽ കാഫിരീന അല്ല, വലിൽ കാഫിരീന. അദാബുൻ അലീം, അദാബുൻ, അദാബുൻ, അസാബ് അല്ല, അദാബുൻ അലീം. തൻവീന് ശേഷം ഹംസ, ഇദ്ഹാർ, വെളിവാക്കണം, മണിക്കരുത്. അദാബുൻ അലീം, അദാബുൻ അലീം അല്ല, അദാബുൻ അലീം. അടുത്ത ആയത്തിൽ മാ യവദ്ദു അല്ലദീന കഫറു, അല്ലദീന, ഇവിടെയും അല്ലദീന ദാൽ ശ്രദ്ധിക്കണം, അല്ലസീന, അല്ലദീന അല്ല, അല്ലദീന. മാ യവദ്ദു അല്ലദീന കഫറു മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല, മിൻ അഹ്ലി, ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന, വലൽ മുശ്രികീന, അൻ യുനസ്സല, സുക്കൂനുള്ള നൂനിന് ശേഷം യാ, നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന, അൻ യുനസ്സല, അൻ യുനസ്സല. അതുപോലെ തന്നെ അൻ യുനസ്സല അലൈക്കും, അൻ യുനസ്സല അലൈക്കും, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അതിൻ്റെ മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻ യുനസ്സല അലൈക്കും മിൻ, സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം. ഇദ്ഗാം മുതമാസിലേൻ, ഇദ്ഗാം ബിഗുന്ന, മീമിനടുത്ത മീമിലേക്ക് മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അലൈക്കും മിൻ, മിൻ ഖൈരിൻ, സുക്കൂനുള്ള നൂനിന് ശേഷം ഖ, ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖ, മിൻ ഖ, മിൻ ഖൈരിൻ മിൻ. തൻവീന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീന് ശേഷം മീമ് വന്നാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും. അതുപോലെ തന്നെ മിൻ റബ്ബിക്കും, സാക്കിന നൂനിന് ശേഷം റാ, നൂനിനെ റായിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മിർ റാ, മിർ റബ്ബിക്കും, മിർ റാ അല്ല, മിർ റബ്ബിക്കും. വല്ലാഹു യഖ്തസ്സു, വല്ലാഹു യഖ്തസ്സു, ഖാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. അതേസമയം ത വളരെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, സ്വാദ് ഹെവിയായിട്ട് മീൻസ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ. യഖ്തസ്സു, യഖ്തസ്സു, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതി, സ്വാദ് ഹെവി ലെറ്ററാണ്, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം ഉച്ചരിക്കുമ്പോൾ. യഖ്തസ്സു ബിറഹ്മതി, ബിറഹ്മതി, ഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ബിറഹ്മതി, ബിറഹ്മതി, ബിറഹ്മതിഹി മയ്യ, നൂനിനെ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
ഇദ്ഗാം ബിഗുന്ന. അതുപോലെ യശാ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്, മുത്തസിൽ വാജിബാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം, വല്ലാഹു ദുൽ ദുൽ അല്ല ദുൽ ഫദ്ലി, ദാദ് സാദിന് പുള്ളിയിട്ട ദാദ്, നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ഹെവി ആയിട്ട് സ്വരഭാരത്തിൽ ഉച്ചരിക്കും. ദുൽ ഫദ്ലിൽ അസീം, അസീം, ഇവിടെ താന് പുള്ളിയിട്ട ദാദ്, അതും വേറെ ശബ്ദം തന്നെയാണ്, അസീം ഹെവി ലെറ്ററാണ്. വളരെ കൃത്യമായിട്ട് ഈ അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കണം. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം, മൂന്നും ഒരു ശബ്ദമാവരുത്. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം അല്ല വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. ഒന്നുകൂടെ ഓതാം. يا ايها الذين امنوا لا تقولوا راعنا وقولوا انظرنا واسمعوا

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 104 105 വചനം. ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم ولقد

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ, 115 മുതൽ 135 വരെ വചനങ്ങൾ.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: അൽമുഅല്ലിം സൂറ അൽ ബഖറ ആയത്ത് 59 മുതൽ 61 വരെ. ഖലീഫ സുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇപ്പോൾ സമാപിച്ചത് അൽ മുഅല്ലിം സൂറ അൽ ബഖറ ആയത്ത് 59 മുതൽ 61 വരെ. അൽ മുഅല്ലിമിൽ കൂടെ ഉണ്ടായിരുന്നത് ഖലീഫ അസ്സുനൈജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അർത്ഥവും ആശയവും ഇഴകീറി പഠിപ്പിക്കപ്പെടുന്ന ഹൃദയവസന്തം പരിപാടിയിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فما ظنكم برب العالمين فنظر نظرة في النجوم.
4: സ്നേഹാദരണീയരായ

പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 87-88 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവടക്കമുള്ള ജനതയോട് അള്ളാഹുവല്ലാത്ത ശക്തികളെ ആരാധിക്കുന്നത് വഴി അവർ ചെയ്യുന്ന അപരാധത്തെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഫമാ ളന്നുകും, അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ്? ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിനെപ്പറ്റി. ഈ ചോദ്യം വളരെ ഗൗരവതരമായ, ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. ഇന്നും ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിചാരമാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിലേക്കടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ വിചാരം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല. അല്ലാമ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ ഇസ്തിഫ്ഹാമു ഹുന ഇസ്തിഫ്ഹാമുൻ ഇസ്തിഫ്ഹാമുൻ തഹദീദുൻ യഅനി മാദാ തളുന്നൂൻ. ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ, ഇത് ഗൗരവതരമായ ഒരു ഭീഷണി സ്വരത്തിലുള്ള സംസാരമാകുന്നു. കാരണം അന്നല്ലാഹ ഫാഇലും ബിക്കും ഇദാ അബദ്തും ഗൈറഹ, നിങ്ങൾ അള്ളാഹുവല്ലാത്തവരെ ആരാധിച്ചാൽ അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതളുന്നൂന അയ്യതുറുക്കക്കും, നിങ്ങളെ വെറുതെ വിടുമെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൽ ജവാബ്, ആ ചോദ്യത്തിൻ്റെ മറുപടി, ലാ, ഇല്ല. ഒരിക്കലും അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളെ നാളെ പരലോകത്ത് അള്ളാഹു ശിക്ഷിക്കാതെ വിടുകയില്ല. അതാണ് ഒരു അഭിപ്രായം. വയഹ്തമിലു അന്നൽ മഅന ഇദത്തഖദ്തും മഅല്ലാഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ മറ്റു ആരാധ്യന്മാരെ സ്വീകരിച്ചാൽ, മഅല്ലാഹി ഗൈറഹു ഇലാഹൻ ഫമാ ളന്നുകും ബി, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതളുന്നൂന അന്നഹു യഖ്ബലു ഹാദിഹി ശിർക്ക്, നിങ്ങൾ ചെയ്യുന്ന ഈ പങ്കു ചേർക്കൽ അല്ലാഹ് സ്വീകരിക്കും എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫല്ലാഹു അസ്സ വജല്ല ലൈ യഖ്ബൽ, അല്ലാഹ് ഒരിക്കലും തന്നെ അത് സ്വീകരിക്കുകയില്ല. കമാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസിൽ ഖുദ്സി, അല്ലാഹു പറഞ്ഞു എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, അന അഗ്ന ശുറകാ അനി ശിർക്ക്, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന് ഞാൻ മുക്തനാകുന്നു, ഞാൻ ധന്യനാകുന്നു. മൻ അമില അമലൻ അശ്റക ഫീഹി മഅ ഗൈരി, ആരെങ്കിലും ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തു, ആ കർമ്മത്തിൽ അവർ എന്നിൽ പങ്കുചേർത്താൽ, തറക്തുഹു വശിർക്ക, ആ കർമ്മത്തെയും അത് ചെയ്തവരെയും ഞാൻ വിട്ടുകളയും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 2985 ഹദീസായി ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഗുരുതരാവസ്ഥ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. തങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ചില പുരോഹിതന്മാർ പാമരന്മാരായ മനുഷ്യർ ചെയ്യുന്ന ശിർക്കിനെ ന്യായീകരിക്കുകയും അതൊരിക്കലും ശിർക്കല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വിഫല ശ്രമം നടത്തുകയും ചെയ്യുന്നു. ആ പ്രവർത്തനം ശിർക്കാണെന്ന് പറയുന്നവരെ തങ്ങൾക്കുമേൽ ശിർക്ക് ആരോപിക്കുന്നവരായി മുദ്രയടിക്കുകയും ചെയ്യുന്നു. അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം അറാദ ഇഖാമത്തൽ ബുർഹാൻ അലാ അന്ന ഹാദിഹിൽ ആലിഹ ലാ തസ്ഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്കുകൾ, അള്ളാഹുവിൽ പങ്കുചേർക്കൽ, അള്ളാഹുവല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കൽ, അതൊരിക്കലും സ്വീകാര്യമായ കാര്യമല്ല എന്ന് തെളിവ് സഹിതം അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അൻതകൂന ആലിഹത്തൻ ലിഅന്നഹ മർബൂബ, ഈ ആരാധിക്കപ്പെടുന്ന ഏത് ശക്തികളാകട്ടെ അല്ലാഹു
അവരെ സൃഷ്ടിച്ചവരാകുന്നു. അല്ലാഹുവാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്നത്. അല്ലാഹുവിൻ്റെ ആശ്രയത്തിന് കീഴിലാണ് അവർ ജീവിക്കുന്നത്. വൽ മർബൂബ് അബുദുൻ ലാ യസിഹു അൻ യകൂന റബ്ബ. മർബൂബായിട്ടുള്ള അഥവാ സൃഷ്ടിയായിട്ടുള്ള ഒരാൾക്ക്, ഒരു ശക്തിക്ക് റബ്ബാവാൻ ഒരിക്കലും കഴിയുകയില്ല. അൽ ഇൻകാറു ശദീദ് മിൻ ഇബ്രാഹിം അലൈഹിസ്സലാം അലാ ഖൗമിഹി. തൻ്റെ ചോദ്യത്തിലൂടെ ആ ആളുകൾ ചെയ്യുന്ന ശിർക്കിനെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഹൈസു സഅലഹും മൂബിഖൻ ലഹും മല്ലദീ തളുന്നൂന ബിറബ്ബിൽ ആലമീൻ. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ആ സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഇദാ അബത്തും ഗൈറ, അവനല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ, ഹൽ തദുന്നൂന നാഖിസൻ ലാ യസ്തഹിഖു അൻ യഅബുദ വഹ്ദ. അള്ളാഹു അവൻ കഴിവ് കുറഞ്ഞവനാണെന്നും അവനെ മാത്രം ആരാധിച്ചുകൂടാ, മറ്റുള്ളവരെ കൂടി ആരാധിക്കേണ്ടതുണ്ടെന്നും നിങ്ങൾ പറയുകയാണോ? ഹൽ തദുന്നൂന ഗാഫിലൻ അൻ അമലിക്കും. നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫയദഅകും യദഉകും ബിദൂനി ഉഖൂബതി. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഗുരുതരമായ തെറ്റിൻ്റെ പേരിൽ അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഹൽ തളുന്നൂനഹു യർദാ ബി അൻ യുഅബദ ഗൈറ. അള്ളാഹു അവനല്ലാത്തവർ ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടും എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? കുല്ലു ഹാദാ ലം യകുൻ ഫളന്നുകും ളന്നുൻ ഖാത്തിഇ. ഈ ചോദ്യങ്ങളെല്ലാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാകുന്നു. അള്ളാഹു പരിപൂർണനാകുന്നു. ആർക്കും എവിടെ വെച്ചും ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കാൻ അതിന് അർഹനാകുന്നു അള്ളാഹു. ഈ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരുടെ മനസ്സിലെ വിചാരങ്ങൾ പോലും, അവരുടെ വികാരങ്ങൾ പോലും അറിയുന്നവനാകുന്നു അള്ളാഹു. അള്ളാഹു അല്ലാത്ത ഏത് ശക്തികളെ, എത്ര ചെറിയതാകട്ടെ വലിയതാകട്ടെ, ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് നൽകുക വഴി അള്ളാഹുവിൻ്റെ കടുത്ത കോപത്തിന് ഈ ആളുകൾ വിധേയരായി മാറുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇവരുടെ വിചാരം തെറ്റായ വിചാരമാകുന്നു. ആ ചോദ്യം അതാണ് അറിയിക്കുന്നത്. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ. ലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം എന്താകുന്നു? ഇദാ ലഖീതുമൂഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവനെ കണ്ടുമുട്ടുമ്പോൾ, വഖദ് ജഅൽതും മഅഹു ആലിഹതൻ ഉഖ്ര. നിങ്ങൾ അല്ലാഹുവിനു പുറമേ മറ്റു ആരാധ്യന്മാരെ സ്വീകരിച്ചതിനാൽ, മാ ളന്നുകും അൻ യഫ്അല ബികും. അവൻ നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വഖദ് കഫർതും ബി വഅശ്റക്തും ബി ഗൈറഹു മാ ളന്നുകും അൻ യഫ്അല ബികും. വല്ലാഹു തആല യഖൂൽ. ആ അല്ലാഹു നിങ്ങൾ അവനിൽ പങ്കുചേർക്കുന്നതിനെ, ആ പങ്കുചേർക്കുന്ന കാര്യത്തെ ഏത് രൂപത്തിലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ പിടികൂടുക? എന്താണ് നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് വിചാരിക്കുന്നത്? യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നഹു മൈ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമ

0: ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, തീർച്ചയായും അവന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഉവാഹുന്നാർ, അവൻ്റെ അഭയസ്ഥലം, അവന് ചെന്നു ചേരാനുള്ള സ്ഥലം നരകമാകുന്നു. വമാലിള്ളാലിമീന മിൻ അൻസാർ, അള്ളാഹുവിൽ പങ്കുചേർത്ത അക്രമികൾക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല. സൂറത്തുൻ നിസാഇൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ് യുശ്രക വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കുചേർക്കപ്പെടുന്നതിനെ അവൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് താഴെയുള്ളത്, അതല്ലാത്തത് അവൻ പൊറുത്തു കൊടുത്തേക്കാം. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, അവൻ വലിയ അപരാധമാകുന്നു കെട്ടിച്ചമച്ചു പറയുന്നത്. സൂറത്തു നിസാഇൽ തന്നെ കാണാം, വമൻ യുശ്രിക് ബില്ലാ ഫഖദ് ദല്ല ദലാലം ബഈദാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ അവൻ വിദൂരമായ വഴിപിഴവിലാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരമെന്താകുന്നു. അന്നഹു ഫാഇലും ബിക്കും ഇദാ അശ്രക്തും ബിഹി വഅബദ്തും മഅഹു ഗൈറ, നിങ്ങൾ അവനിൽ പങ്കുചേർത്താൽ, അവനിൽ നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കിയാൽ, അവനല്ലാത്തവർ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ ലൊന്ന് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. ഫമാ ലൊന്നുക്കും, ലൊന്ന് എന്നതിന് യഥാർത്ഥത്തിൽ അൽ ഇഅ്തിഖാദുൽ ഖത, തെറ്റായ വിശ്വാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ലൊന്ന് എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വസമ്മാ ലന്നൻ ലിഅന്നഹു ഗൈറു മുതാബിഖിൽ വാഖിഅ ലിൽ വാഖിഅ, സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമല്ല അവരുടെ വിശ്വാസം. അള്ളാഹുവിന് പങ്കാളിയുണ്ടെന്ന വിശ്വാസം അത് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ലൊന്ന് എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വലം യുസമ്മിഹി ഇൽമൻ, ഒരിക്കലും അള്ളാഹു ഇൽമ് എന്നല്ല അതിന് പേരിട്ടത്. ലിഅന്നൽ ഇൽമ ലാ യുതാബിഖു ഇല്ലാ അലൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ വാഖിഅ, ഉള്ള കാര്യം വിശ്വസിക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയുക. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രയോഗം ലൊന്ന്, ഫമാ ലൊന്നുക്കും, എന്നാൽ നിങ്ങളുടെ വിചാരം എന്താകുന്നു എന്നതാണ്. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇയ്യാക്കും വദ്ദന്ന, നിങ്ങൾ ഊഹങ്ങളെ കരുതിയിരിക്കണം. ഫഇന്ന ദ്വന്ന അക്ദബുൽ ഹദീസ്, തീർച്ചയായും സംസാരത്തിൽ ഏറ്റവും കളവാകുന്നു ലൊന്ന് എന്നത്. ഈ ഊഹത്തിൻ്റെ പിന്നാലെ ഊഹിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന, ഊഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് കാരണമായിത്തീരുമെന്നതാണ് ആ പദപ്രയോഗത്തിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. വൽ മഅന അന്ന ഇഅ്തിഖാദികും ഫീ ജാനിബി റബ്ബിൽ ആലമീൻ ജഹ്ലുൻ മുൻകർ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം അജ്ഞതയാകുന്നു, അതേപോലെ തന്നെ വെറുക്കപ്പെട്ട വിശ്വാസമാകുന്നു. അതുകൊണ്ട് ഈ ചോദ്യം ഏത് കാലഘട്ടത്തിലും പ്രസക്തമാകുന്നു. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരമെന്താകുന്നു എന്ന ചോദ്യം. തുടർന്ന് അദ്ദേഹം പറയുന്നു 88-ാമത്തെ വചനം, ഫനദറ നദ്റത ഫിൻ നുജൂം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. ഫനദറ, അങ്ങനെ അദ്ദേഹം നോക്കി, നദ്റത ഒരു നോട്ടം, ഫിൻ നുജൂം നക്ഷത്രങ്ങളിൽ. തഫ്സീറുകളിൽ എന്തായിരുന്നു അദ്ദേഹം ആ നോക്കിയതിൻ്റെ ലക്ഷ്യമെന്ന് പലതരത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒന്ന്, ആ സമൂഹത്തിൽ നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന, നക്ഷത്രങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുപോലെ തന്നെ അത്തരം ആളുകളുടെ മുമ്പിൽ അദ്ദേഹം ഒരു പ്രകടനം വെറുതെ പ്രകടിപ്പിച്ചതാണെന്നാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചിന്ത മാറ്റിവിടാൻ വേണ്ടി ആ കാര്യത്തിലേക്ക് ആ വസ്തുവിലേക്ക് തന്നെ നോക്കുന്ന ഒരു സമ്പ്രദായം അതിന് അറബികൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ശേഷം സൂറത്തുൽ അംബിയായിൽ 57-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വതല്ലാഹി ലഅകീദന്ന അസ്നാമകും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. അള്ളാഹുവാണ് സത്യം, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞാനൊരു തന്ത്രം പ്രയോഗിക്കാൻ പോകുന്നു നിങ്ങൾ തിരിഞ്ഞ് നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിനു ശേഷം. അവിടെ ആ ആരാധ്യ വസ്തുക്കളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് ആ ആരാധ്യ വസ്തുക്കൾ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവരല്ല, കാരണം അവക്ക് സഹായിക്കാനോ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. വഫി യൗമി ഈദിൻ മിനൽ അയ്യാദ് ദഅഹു ഇലൽ ഖുറൂജി മഅഹും. ആ ആളുകൾ ഒരു ഉത്സവത്തിന് വേണ്ടി പോവുകയാണ്, അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. فقالوا انك لو خرجت معنا في عيدنا لرأيت ان في ديننا فصحا. നീ ഞങ്ങളുടെ കൂടെ പോയാൽ നിനക്ക് മനസ്സിലാകും ഞങ്ങളുടെ ദീന് അതെത്ര നല്ലതാണെന്ന്. ولرأيت ان ديننا حسن فخرج معنا يا ابراهيم في يوم العيد. നീ ഞങ്ങളുടെ കൂടെ ഈ ഉത്സവ ദിവസം പോരൂ എന്ന് അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ സമയത്ത് فنظر نظرة في النجوم, അദ്ദേഹം നക്ഷത്രത്തിലേക്ക് നോക്കി. ഹാദിഹി ഹാലുൽ മുതഫക്കിർ, ഒരാൾ ഒരു ചിന്തിക്കുന്ന ആളുടെ അവസ്ഥയാകുന്നു ഇത്. ലിഅന്നൽ ഇൻസാന ഇദാ അറാദ അൻ യതഫക്കറ, ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ, ഖത്അ ശവാഗില അൻ ബസരിഹി, തൻ്റെ ദൃഷ്ടി മറ്റെല്ലാത്തിൽ നിന്നും വേർപ്പെടുത്തും. അങ്ങനെ ഫയന്ദുർ ഫിസ്സമാഇ, ആകാശത്തിലേക്ക് നോക്കും. ഹത്താ ലാ യറാ ഷൈഅൻ ഹൗലഹു യഷ്ഗുലുഹു അമ്മാ യുഫക്കിറു ഫീ, താൻ ചിന്തിക്കുന്ന കാര്യത്തിൽ മറ്റൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടി തൻ്റെ ശ്രദ്ധ അതിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടി ആ നോട്ടമാണ് അദ്ദേഹം നോക്കിയതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ ആ സമൂഹത്തിലുള്ള ആ തെറ്റായ വിശ്വാസത്തെ തുറന്നെതിർക്കലും അതിൽ ഒട്ടും തന്നെ യുക്തിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തലും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കാം എന്നും, അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും നമ്മുടെ ജീവിതത്തിൽ അബൗദികമായ നിലയിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ സാധ്യമല്ലെന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം തൗഹീദിൻ്റെ വിഷയത്തിൽ നാം ഓരോരുത്തർക്കും ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ചരിത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ചരിത്രത്തിലൂടെ ഗുണപാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാതെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സോഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ച് ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ. മരിച്ച
3: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യുസ്, പരിശുദ്ധ ഖുർആനിൽ നിന്നും ഏതാനും ചോദ്യങ്ങൾ. ഇന്ന് ഖുർആൻ ടെലിക്യുസിൽ നമ്മോടൊപ്പം ചേരുന്നത് ഹാസിഖ് രസ്നാൽ മദീന, തൊൽഹ സെയ്ൻ മദീന. അവതാരകർ ഷഹനാസ് ചാത്തോത്ത് ആൻഡ് സുഹൈൽ ഇമ്പിച്ചിക്കോയ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യുസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഷഹനാസ് ചാത്തോത്ത്, എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സുഹൈൽ ഇമ്പിച്ചിക്കോയ. അൽഹംദുലില്ല, നല്ല നല്ല ഖുർആൻ നന്നായി അറിയാവുന്ന ഒരുപാട് കൊച്ചു കൂട്ടുകാർ, പുതിയ പുതിയ ആളുകൾ നമ്മോട് സ്റ്റുഡിയോയിൽ വിളിച്ച് പരിചയപ്പെടുന്നു, മത്സരത്തിൽ പങ്കെടുക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇനിയും സൗദി അറേബ്യയിലുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂട്ടുകാർ ഇവിടെ വിളിക്കുകയും മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം. നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ആരാണ് ഇത് സംസാരിക്കുന്നത്?
5: ഇത് ഹസിഖ് ആണ്, മദീനയില്.
4: ഹസിഖ്
5: റസ്നൽ, മദീനയിൽ നിന്ന്.
4: ഓക്കെ, ഹസിഖ് റസ്നൽ. ഓക്കെ,
5: അതെ.
4: ഓ, കുഴപ്പമില്ല, മാഷാല്ലാ. മോൻ എത്രയിലാ പഠിക്കുന്നത്?
5: ഞാന് 6-ാം ക്ലാസ്സില്.
4: 6-ാം ക്ലാസ്സിലല്ലേ, 6th സ്റ്റാൻഡേർഡിൽ. അവിടെ മദീനയിൽ കൊറേയായോ? മദീനയിൽ
5: ഇല്ലില്ല, ഒരു 6 മാസമായിട്ടുള്ളൂ വന്നിട്ട്.
4: അത് ശരി. ആ ഓക്കെ ഓക്കെ. അപ്പൊ സൗദി അറേബ്യ വളരെ പരിചയമുള്ള രാജ്യമാണ് അല്ലേ? ഓക്കെ. ഇപ്പൊ ഇവിടെ വിളിച്ചിരിക്കുന്നത് എവിടത്തേക്കാണെന്ന് അറിയാവോ?
5: ഇല്ല.
4: ആ, ദമാമിലേക്ക്. ദമാമിലുള്ള പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പം മോനെ എവിടെ നിന്നാ ഈ ടെലിക്യൂസിനെ കുറിച്ച് കേട്ടത്? ഇതില് മുമ്പ് വിളിച്ചിട്ടില്ലല്ലോ അല്ലേ സ്റ്റുഡിയോയില്? വിളിച്ചിട്ടുണ്ട് അല്ലേ. ആ ഓക്കെ, നല്ല കാര്യം. അല്ല, പേര് കേട്ടപ്പോ ഒരു പുതുമ തോന്നി, അതുകൊണ്ടാ.
5: ഓക്കെ.
4: 6th സ്റ്റാൻഡേർഡിലല്ലേ പഠിക്കുന്ന മോന്? ആ ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഇവിടെ?
5: ഉപ്പുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ അന്റയിലേ ചെറിയ അനിയനുണ്ട്.
4: ചെറിയ അനുജനുണ്ട് അല്ലേ. അനുജൻ എത്രയിലാ പഠിക്കുന്നത്?
5: 1-ാം ക്ലാസ്സില്.
4: 1-ാം ക്ലാസ്സില്. ഓക്കെ. ഖുർആൻ പഠിക്കാറുണ്ടായിരിക്കും അല്ലേ? എത്ര പേര് അറിയാം മോന് കാണാതെ?
5: ഇവനിക്കിപ്പോ സൂറത്തുൽ ജിന്ന് കംപ്ലീറ്റ് ആക്കി.
4: സൂറത്തുൽ ജിന്ന് കംപ്ലീറ്റ് ആയി അല്ലേ, മാഷാല്ലാ. ഓക്കെ ഓക്കെ. അപ്പം ഇവിടുത്തെ മത്സരത്തിന്റെ രീതികളെ കുറിച്ചൊക്കെ അറിയാവോ? ചോദ്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം. 3 ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് ചോദിക്കുക. ഹസിഖിന് അറിയുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുക. ഓക്കെ ഓക്കെ. അപ്പം ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഇവിടെ നിന്ന് രണ്ട് ആയത്തുകൾ ഓതി കേൾപ്പിച്ചു തരും. ആ ആയത്തിനെ തുടർന്നുള്ള ആയത്തുകൾ ഹസിഖ് ഓതാൻ ശ്രമിക്കണം. റെഡി?
5: റെഡി
4: റെഡി. ഇൻഷാല്ലാ, ശ്രദ്ധിച്ചോളൂ.

0: മാഷാല്ല ഹസിഖ്, നന്നായി ഓടുന്നുണ്ട് കേട്ടോ. മാഷാല്ല, വളരെ നല്ല വൃത്തിയിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ ഇൻഷാല്ല. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിൽ ഹസിഖ് കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി ഹസിഖിനോടുള്ള രണ്ടാമത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞു തരും, ഹസിഖ് അത് ഓതണം തെറ്റാതെ.
1: സൂറത്തുൽ മുർസലാത്ത്.
2: فالفارقات فرقا
3: والسابقات سبقا فالملقيات ذقرا عضوا أو نذرا إنما توعدون لواقع فإذا النجوم تمست وإذا السماء فرجت وإذا الجحيم سعرت
2: وإذا الجبال نسفت
3: وإذا الجبال مقفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدرك ما يوم الفصل.
0: ما شاء الله حزيق. أوكي ഹസിഖിന് അറിയാം, പക്ഷെ ഹസിഖ് ധൃതി വെക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ തെറ്റിപ്പോകുന്നത് അല്ലേ. തെറ്റത് അറിയാം, ഓതാൻ കഴിയും ഹസിഖിന്, പക്ഷെ ധൃതി വെക്കുന്നതുകൊണ്ട് ചില ചെറിയ സമയങ്ങളിൽ ഒന്ന് ആയത്തുകൾ മാറിപ്പോന്നു അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹസിഖ്, കറക്റ്റാണോ ഞാൻ പറയുന്നത്? ആ ഓക്കെ, ഒന്നുമില്ല, ഹസിഖിന് അറിയാം. അപ്പൊ കുറച്ചുകൂടി നല്ല സ്ലോയിൽ ഓതിയാ കുറെ കൂടി തെറ്റാതെ ഓതാൻ കഴിയും ശ്രദ്ധയോടെ ഇൻഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഹസിഖ് ജയിച്ചതായിട്ട് തന്നെയാണ് പറയുന്നത്, ഉത്തരം പറഞ്ഞതായിട്ടാണ് ഇവിടുന്ന് പറയുന്നത്. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു രണ്ട് ആയത്തുകൾ ഓതി ഹസിഖിനെ കേൾപ്പിക്കും, അത് ഏത് സൂറത്തിലുള്ളതാണെന്ന് പറയണം. ഓക്കെ ശ്രദ്ധിച്ചോളൂ.

0: حدائق وأعنابا.
1: ഇത് സൂറത്തുൽ
2: നബഇലെ. ആ കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ആ ഓക്കെ, അപ്പം ഹജിഖ് പറഞ്ഞ മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും കറക്റ്റ് ആണ്. അപ്പം ഈ മത്സരത്തിൽ ഹജിഖ് വിജയിയാണ്, ഹജിഖിന് ഒരു സമ്മാനം ലഭിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. ഓക്കെ, സന്തോഷല്ലേ? ഓക്കെ ഇൻഷാല്ലാ. അപ്പം ഹജിഖിന് വേറൊരു ഇതും കൂടി പറഞ്ഞു തരാം. ഇവിടെ മൂന്ന് തവണ വിളിച്ചിട്ട് തുടർച്ചയായിട്ട് വിജയിക്കുകയാണെങ്കിൽ, മൂന്ന് തവണയും തുടർച്ചയായി പരാജയപ്പെടാതെ വിജയിക്കുകയാണെങ്കിൽ ഹജിഖിന് ഒരു വലിയ സമ്മാനം ഉണ്ടാകും ഇൻഷാല്ലാ. ഓക്കെ, അപ്പം ഹജിഖ് ആ വലിയ സമ്മാനം കൂടി നേടിയെടുക്കണം. അപ്പോഴേക്കും ഇതിലും കൂടുതൽ കൂടുതൽ പഠിച്ച് നല്ല കുറച്ചുകൂടി എന്താ പറയാ, തെറ്റാതെ കൃത്യമായിട്ട് ഓതാൻ പറ്റുന്ന രൂപത്തിലാവണം ഇൻഷാല്ലാ. ഇൻഷാല്ലാ. അപ്പം ഹജിഖിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നന്നായി പഠിക്കുക. ഹജിഖിനെയും ഹജിഖിന്റെ കുടുംബത്തെ മാതാപിതാക്കളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുത്തോളൂ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് ഇത് സംസാരിക്കുന്നത്? ഒന്നുകൂടി പേര് പറയാവോ? മാഷാല്ലാ, തൽഹ, തൽഹ സൈൻ, കറക്റ്റ് അല്ലേ? ആ നല്ല ഉഷാറാണല്ലോ ആളല്ലേ ഇൻഷാല്ലാ. തൽഹ എത്ര ഇലമോ പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ. ഓക്കെ, സ്കൂളിലൊക്കെ നന്നായി പഠിക്കുവോ? ആ ഓക്കെ. നാട്ടിൽ എവിടുന്ന മോന്?
1: കണ്ണൂർ.
2: കണ്ണൂരാണല്ലേ, കണ്ണൂർ എവിടെ? മുഴപ്പിലങ്ങാട് നിന്ന് അല്ലേ. ഓക്കെ, അപ്പം മോനെ ഖുർആൻ എത്ര വരെ കാണാതെ അറിയാം? ഖിയാമ വരെ അറിയാം അല്ലേ. ഓക്കെ, മോനിവിടെ പ്രോഗ്രാമിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ടെലികിസിന്റെ പ്രോഗ്രാമിലേക്ക് ഇക്കാക്കയാ വിളിച്ചത്, മോൻ വിളിച്ചിട്ടില്ല അല്ലേ. ഓക്കെ, സാരമില്ല. അപ്പൊ ഇനി അങ്ങോട്ട് വിളിക്കണം ഇൻഷാല്ലാ. മാത്രമല്ല ഇതിൽ കൂടുതൽ കൂടുതൽ പഠിച്ചിട്ട് വിളിക്കണം. ഓക്കെ, പിന്നെ നല്ല രസമുണ്ടാവും മത്സരത്തിൽ പങ്കെടുക്കാൻ. ഇൻഷാല്ലാ, നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ, തൽഹയോട് ഇവിടെ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് തൽഹ തെറ്റാതെ ഉത്തരം പറഞ്ഞാല് തൽഹക്ക് ഒരു സമ്മാനം അയച്ചു തരും ഇവിടെ നിന്ന്. ഇതിപ്പോ ദമാമിലുള്ള പീസ് റേഡിയോയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മോൻ തെറ്റാതെ ഉത്തരം പറഞ്ഞാൽ മോനിക്ക് അവിടെ മദീനയിലേക്ക് ഒരു സമ്മാനം അയച്ചു തരും. വേണ്ടേ സമ്മാനം? വേണ്ടേ? വേണം ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു മോൻ അറിയുന്ന സൂറത്തിലെ രണ്ട് ആയത്തുകൾ ഇവിടുന്ന് ഓതി കേൾപ്പിച്ചു തരും. മോൻ അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഓതണം. ഓക്കെ, റെഡി, കേട്ടോളൂ.
0: أعوذ بالله من الشيطان الرجيم عينا يشرب بها عباد الله يفجر

കേട്ടുവോ? കേട്ടുവോ? ഓതിക്കോളൂ, തുടർന്ന് ഓതിക്കോളൂ.

0: يوما عبوسا غمضيرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا.
1: ما شاء الله طلحة നല്ല ഉഷാറായിട്ട് ഓതിയല്ലോ. മാഷാല്ലാ, നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. ഇനി നന്നായി പഠിക്കണം, ഓക്കെ? മുഴുവൻ പഠിക്കണം ഖുർആൻ ഇൻഷാല്ലാ. അപ്പം മോനോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു അധ്യായത്തിന്റെ പേര് പറഞ്ഞു തരും. തൊൽഹ ആ സൂറത്ത് ഓതണം, ഓക്കെ? ആ മോനൊരു സൂറത്തിന്റെ പേര് ഇവിടെ നിന്ന് പറഞ്ഞു തരും, അത് ഓതണം. ഓക്കെ, റെഡിയല്ലേ? ആ
2: സൂറത്തു അബസ.
0: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبس وتولى أنجاه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكره
1: ാണ് കേട്ടോ ഓതിയത്. തൽഹ ഇങ്ങനെ ഓതുമ്പോ നിർത്താൻ പറയാൻ തോന്നുന്നില്ല, പക്ഷെ മത്സരം ഇവിടെ സമയമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. മോൻ ഓതുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്, കുറെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടുന്ന് സമയമില്ലാത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടപെടുന്നത്. ഇൻഷാല്ല മോനെ ഇനിയും വിളിക്കണേ ഇവിടെ മത്സരത്തിന്, ഇനിയും ഇതുപോലെ പങ്കെടുക്കാൻ വിളിക്കണം കേട്ടോ ഇൻഷാല്ല. അപ്പം മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇവിടെ നിന്ന് രണ്ട് ആയത്ത് ഓതി കേൾപ്പിക്കും. മോൻ അത് ഏത് സൂറത്തിലുള്ളതാണെന്ന് പറയണം. ഓക്കെ അല്ലേ, മനസ്സിലായോ? ഇവിടുന്ന് രണ്ട് ആയത്ത് ഓതി കേൾപ്പിച്ചു തരും, മോൻ അത് ഏത് സൂറത്തിലുള്ള ആയത്തുകളാണെന്ന് പറയണം. മനസ്സിലായില്ലേ? ആ
2: ശ്രദ്ധിച്ചോളൂ. إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود.
1: ഹലോ തൽഹ, ഏത് സൂറത്തിലുള്ള ആയത്തുകളാണ് ഇത്? ഒന്നുകൂടി ഓതിത്തരാം, ഓതിത്തരാം. മോൻ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മോൻ അറിയാം, ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടാ വേഗം പറയാൻ കഴിയും. റെഡി? ഓക്കെ ഓക്കെ, കേട്ടോളൂ കേട്ടോ.
0: ഓക്കെ.

0: ഇത് إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد
1: بروج
2: بروج ما شاء الله കണ്ടോ തൽഹക്ക് അറിയാം പക്ഷേ ചെറിയൊരു സംശയം അത്രേ ഉള്ളൂ നന്നായി മൂന്ന് ചോദ്യങ്ങൾക്കും അപ്പൊ തൽഹ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ തൽഹ ഒരു വിജയിയാണ് ഓക്കെ തൽഹക്ക് ഒരു സമ്മാനം ലഭിക്കും സന്തോഷായില്ലേ അൽഹംദുലില്ലാഹ് അപ്പൊ മോനെ എപ്പോഴും വിളിക്കണം ഇവിടെ സ്റ്റുഡിയോയിലേക്ക് എല്ലാ ശനിയാഴ്ചയും രാത്രി വിളിക്കണം കേട്ടോ മാത്രമല്ല ഇതിലും കൂടുതൽ ഖുർആൻ നന്നായി പഠിച്ച് പഠിച്ച് ഉയർന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ വേണ്ടി തയ്യാറായിട്ട് പഠിച്ചിരിക്കണം റെഡിയല്ലേ ഇൻഷാല്ലാ അള്ളാഹു മോനെ അനുഗ്രഹിക്കട്ടെ മോനെയും മോന്റെ ഇക്കാക്കയില്ലേ രണ്ടുപേരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ കൂടുതൽ ഖുർആൻ പഠിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു
1: വഅലൈക്കും അസ്സലാം
2: അപ്പോൾ ഈ കോളറോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട് ഒരുപാട് നല്ല ഖുർആൻ അറിയുന്ന കൊച്ചുകുട്ടികൾ ഇവിടെ വിളിക്കുകയും മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇവിടെ വിളിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു
3: ബാറക്കല്ലാ ഫീക് നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യുസ് നമ്മോടൊപ്പം ചേർന്നത് ഹാസിക് രസ്നാൽ മദീന ത്വൽഹ സൈൻ മദീന പരിപാടികൾ നിയന്ത്രിച്ചത് ഷഹനാസ് ചാത്തോത്ത് ആൻഡ് സൊഹേൽ ഇമ്പിച്ചിക്കോയ
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത് ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി
5: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما
4: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം അതുമാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട് ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട് സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ് ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു പ്രഭാത പ്രദോഷ ദിക്റുകൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട് ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട് യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമേ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിന്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിരേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم. ولقد

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായമായ സൂറത്തുൽ ഖിയാമയാണ് ഇപ്പോൾ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ലിനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 99, 100, 101 വചനം. ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 98 ആയത്തുകൾ വരെയാണ് നമ്മൾ പഠിച്ചത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം തന്നെ പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 99, 100, 101 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്.

വലഖദ് അൻസൽനാ, വലഖദ് ദാലിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. അൻസൽനാ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. അൻസൽനാ, അൻസൽനാ ഇലൈക, ഇവിടെ നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, അൻസൽനാ, ശേഷം ഇലൈക ഹംസ, അലിഫിന് ശേഷം ഹംസ വേറെ വേറെ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ആയാതിൻ ബയ്യിനാത്ത്, ആയാതിൻ തൻവീന് ശേഷം ബ, സാക്കിന നൂനോ അല്ലെങ്കിൽ തൻവീനോ ശേഷം ബ വന്നാൽ തൻവീനിനെ അല്ലെങ്കിൽ ആ നൂനിനെ മീമാക്കി മാറ്റും, അതാണ് ഇഖ്ലാബ്, മാറ്റി മറിക്കുക. തൻവീനിനെ ഇവിടെ മീമാക്കി മാറ്റുന്നു, അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ആയാതിൻ ബയ്യിനാത്ത്. ഇനി നിർത്തുക, ബയ്യിനാത്ത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. നീട്ടുമ്പോൾ വമാ യക്ഫുറു ബിഹ, വമാ യക്, യക് കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, വമാ യക്ഫുറു ബിഹ, യക്ഫുറു ബിഹ ഇല്ലൻ. ഇവിടെയും നേരത്തെ പറഞ്ഞതേപോലെ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ബിഹ ഇല്ലൽ ഫാസിഖൂൻ, ഫാസിഖൂൻ. അവ കുല്ലമ ആഹദു അഹ്ദൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇവിടെ. ആഹദു, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ തൊട്ട് താഴെ, മഖ്റജുകൾ അടുത്താണ്. അതുമാത്രമല്ല ഒരേ രൂപത്തിലുള്ള രണ്ട് പദം, ആഹദു അഹ്ദൻ, സെയിം പദങ്ങളാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജുകൾ മാറാതെ ഉച്ചരിക്കണം. ആഹദു അഹ്ദൻ, അഹ്ദൻ, ആഹദു അഹ്ദൻ, ആഹദു അഹ്ദൻ എന്നൊന്നും ഓതരുത്. ആഹദു അഹ്ദൻ നബദഹു, അഹ്ദൻ തൻവീനു ശേഷം നൂൻ, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന. അഹ്ദൻ നബദഹു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നബദഹു, നബസഹു അല്ല, നബദ, നബദഹു ഫരീഖം, ഫരീഖും മിൻഹും, നബദഹു ഫരീഖുൻ, ഖുൻ തൻവീൻ, ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിൻഹും, ഫരീഖും മിൻഹും. ബൽ അക്സറുഹും, ബൽ, ബൽ അക് കാഫ്, അക്സറുഹും, അക്സറുഹും അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ഈ ഒരു അക്ഷരത്തെ അധികം ആളുകളും തെറ്റിക്കും, അക്സറുഹും എന്ന് പറയും. അക്ഷ, അക്ഷ, ഷ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, വളരെ നേരിയ തോതിൽ, ദാലിനേക്കാൾ കൂടുതൽ. അക്സറുഹും, അക്ഷ, അക്സറുഹും, റാഇന ദമ്മാണ്, സുക്കൂനല്ല, ശ്രദ്ധിക്കണം. അക്സറുഹും ലാ യുഅ്മിനൂൻ, ലാ യുഅ്മിനൂൻ. അടുത്ത ആയത്തിൽ വലമ്മാ ജാഅഹും, വലമ്മാ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ജാഅഹും മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിലാണുള്ളത്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, അതാണ് മദ് മുത്തസിൽ. ജാഅഹും റസൂലുൻ, റസൂലുൻ തൻവീൻ, ശേഷം മീം, റസൂലുൻ, റസൂലും മിൻ, തൻവീനിനെ മീമിലേക്ക് ദഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റസൂലും മിൻ, മിൻ ഐ, മിൻ ഐ, ഇവിടെ ഇസ്ഹാറാണ് ചെയ്യേണ്ടത്, വെളിവാക്കി ഉച്ചരിക്കണം നൂനിനെ, ഇവിടെ മണിക്കരുത്. മിൻ, മിൻ ഇന്തി, അങ്ങനെ ഇല്ല, മിൻ ഇന്തി. ഇനി ഐന്തി, ഇവിടെ അവ്യക്തമാക്കി നൂനിനെ വെളിവാ, നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഐന്തി, ഐന്തി, അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫാ ബിഗുന്ന, ഇൻദില്ലാഹി മുസദ്ദിഖൻ, മുസദ്ദിഖ് അല്ല, സാദ്, ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. മുസദ്ദിഖുൻ, മുസദ്ദിഖുൻ, മുസദ്ദിഖുൻ ലിമാ, ഖുൻ ലിമാ, തൻവീനു ശേഷം ലാം, ഇത് ഗംബിലാഖുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖുൻ ലിമാ, മുസദ്ദിഖുൻ ലിമാ, മഅഹും, മഅഹും, നബദ,
നബദ നബസല നബദ ഫരീഖുൻ ഫരീഖും മിന ഫരീഖുൻ തൻവീൻ ശേഷം മീം ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് അവിടെ എന്താക്കണം ഉച്ചരിക്കണം തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ അവിടെ നിർത്തുകയാണെങ്കിൽ അൽ കിതാബ് അങ്ങനെ രണ്ടോ നാലോ ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടുക പക്ഷെ കൂട്ടി ഓതുന്നത് നല്ലത് ഊതുൽ കിതാബ കിതാബല്ലാഹി ഊതുൽ കിതാബ കിതാബല്ലാഹി വറാ വറാ മദ് മുത്തസിലാണ് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം വറാ മദ്ദിൻ്റെ അക്ഷരം അലിഫും ഹംസയും അതേ പദത്തിൽ ظهورهم ظهورهم لا ظو ظو ظهورهم كأنهم نون شد منكنم لا يعلمون لا يع لا يعلمون لا لا يعلمون ان شاء الله شديكه

معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم

0: ബാറക് അല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 99 മുതൽ 101 വരെയുള്ള വചനം. ക്ലാസ് നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഇൻസാൻ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ

آمين. بسم الله الرحمن الرحيم.

عليك حرج، وكان الله غفورا رحيما.

0: ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അബു ഐജാൻ, മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ ഷെയ്ഖ് ബദർ അത്തുറുഖിയുടെ ഖിറാത്തായിരുന്നു ഹറമൈൻ ലൈവിൽ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

ولقد صرفنا في هذا القرآن للناس من كل مثل

0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഗാഫിറിലെ 66 മുതൽ 76 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക്കല്ലാഹു ഖൈറാ. മഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ഗാഫിർ 66 മുതൽ 76 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: والأرض وهو العزيز الحكيم.
1: بسم الله الرحمن الرحيم.

0: ജസാക്കുമുല്ലാ ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ ആധികാരിക തഫ്സീറുകളെ മുൻനിർത്തി മലയാളത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് മലയാളികളെ സഹായിച്ച, ഖുർആൻ പഠനത്തിലേക്ക് മലയാളികൾക്ക് ഒരു വഴി തുറന്നു തന്ന മർഹൂം അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സൂറത്തു ഹിജർ 54 മുതൽ 71 വരെ വചനങ്ങളുടെ ഭാഷാന്തരമാണ് ഈ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
3: വചനം 54. ഖാല, അദ്ദേഹം പറഞ്ഞു, അബശ്ശർതുമൂനി, നിങ്ങൾ എനിക്കു സന്തോഷമറിയിക്കയോ, അലാ അമ്മസ്സനിയ, എന്നെ സ്പർശിച്ചതോടെ ബാധിച്ചതോടെ, അൽ കിബറു, വാർദ്ധക്യം, ഫബീമ, ഇനി എന്തിനെപ്പറ്റി, തുബശ്ശിറൂൻ, നിങ്ങൾ സന്തോഷമറിയിക്കുന്നു.
4: ഖാല അബശ്ശർതുമൂനി അലാ അമ്മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ,
5: അദ്ദേഹം പറഞ്ഞു, എന്നെ വാർദ്ധക്യം ബാധിച്ചതോടെ നിങ്ങൾ എനിക്ക് സന്തോഷവാർത്ത അറിയിക്കുകയോ, ഇനി എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സന്തോഷമറിയിക്കുന്നത്.
3: വചനം 55. ഖാലു, അവർ പറഞ്ഞു, ബശ്ശർനാക, ഞങ്ങൾ താങ്കൾക്കു സന്തോഷമറിയിച്ചിരിക്കുന്നു, ബിൽ ഹഖ്ബൈ, യഥാർത്ഥം കൊണ്ട്, ഫലാ തകുൻ, ആകയാൽ താങ്കളായിരിക്കരുത്, മിനൽ ഖാനിഖീൻ, ആശമുറിഞ്ഞവരിൽ, നിരാശരിൽപ്പെട്ടവൻ.
4: قالوا بشرناك بالحق فلا تكن من القانطين.
5: അവർ പറഞ്ഞു, സംഭവിക്കാൻ പോകുന്ന യഥാർത്ഥത്തെ

0: അദ്ദേഹം പറഞ്ഞു, ആരാണ് തന്റെ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയുക? വഴിപിഴച്ചവരല്ലാതെ.
1: വചനം 57. ഓല, അദ്ദേഹം പറഞ്ഞു, ഫമാ, എന്നാൽ ഇനി എന്താണ്? ഖതബുക്കും, നിങ്ങളുടെ പ്രധാന വിഷയം, കാര്യം. അയ്യുഹൽ മുർസലൂൻ, ഹേ അയക്കപ്പെട്ടവരെ, ദൂതന്മാരെ.
2: قال فما خطبكم ايها المرسلون
0: അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ നിങ്ങളുടെ പ്രധാന വിഷയം എന്താണ് ഹേ ദൂതന്മാരെ?
3: ഇബ്രാഹിം അലൈഹിസലാമിന്റെ ഭയപ്പാട് നീങ്ങുകയും മകനുണ്ടാവാൻ പോകുന്നുവെന്ന സന്തോഷവാർത്ത ലഭിക്കുകയും ചെയ്ത ശേഷം നിങ്ങളുടെ ഈ വരവിന്റെ പ്രധാന ഉദ്ദേശം വേറെ എന്താണുള്ളതെന്ന് അദ്ദേഹം മലക്കുകളോട് അന്വേഷിക്കുകയാണ്.
1: വചനം 58. അവർ പറഞ്ഞു, ഇന്ന ഉർസിൽന, ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു, ഇല ഖൗമിൻ, ഒരു ജനതയിലേക്ക്, മുജ്രിമീൻ, കുറ്റവാളികളായ.
2: ഖാലൂ ഇന്ന ഉർസിൽന ഇല ഖൗമിൻ മുജ്രിമീൻ.
0: അവർ പറഞ്ഞു, ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു.
1: വചനം 59. ഇല്ല ആല, കുടുംബം ഒഴികെ, ആൾക്കാർ ഒഴികെ, ലൂത്തിൻ, ലൂത്തിന്റെ. ഇന്നാല മുനജ്ജൂഹും, നിശ്ചയമായും ഞങ്ങൾ അവരെ രക്ഷിക്കുന്നവരാണ്. അജ്മഈൻ, മുഴുവൻ, എല്ലാം.

0: ലൂത്തിന്റെ കുടുംബം ഒഴികെ. നിശ്ചയമായും അവരെ മുഴുവനും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നവരാകുന്നു.
1: വചനം 60. ഇല്ലംറഅതഹു, അദ്ദേഹത്തിന്റെ സ്ത്രീ ഒഴികെ, ഭാര്യ ഒഴികെ. ഖദ്ദർനാ, ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു. ഇന്നഹ, നിശ്ചയമായും അവൾ. ലമിനൽ ഗോബിരീൻ, ശിക്ഷയിൽ ശേഷിക്കുന്നവരിൽ പെട്ടവൾ എന്ന്.
2: ഇല്ലംറഅതഹു ഖദ്ദർനാ ഇന്നഹ ലമിനൽ ഗോബിരീൻ,
0: അദ്ദേഹത്തിന്റെ സ്ത്രീ അഥവാ ഭാര്യ ഒഴികെ അവൾ നിശ്ചയമായും അവശേഷിക്കുന്ന അഥവാ ശിക്ഷയിലകപ്പെടുന്നവരിൽ പെട്ടവളെന്ന് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു.
3: അവൾ ശിക്ഷയിൽ അകപ്പെടേണ്ടവളാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം ഞങ്ങൾ നടപ്പിൽ വരുത്തും. ലൂത്ത് അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നുള്ളതിൽ നിന്ന് അവൾ ഒഴിവാണ് എന്ന് സാരം. കുറ്റവാളികളായ ജനത ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ജനത തന്നെ. അവരുടെ തോന്നിയവാസത്തെയും ദുഷ്ടതയെയും കുറിച്ച് സൂറത്ത് ഹൂദിലും മറ്റും വിവരിച്ചിട്ടുണ്ടല്ലോ.
1: വചനം 61. ഫലമ്മാ ജാഅ, അങ്ങനെ വന്നപ്പോൾ, എന്നിട്ട് വന്നപ്പോൾ. ആല ലൂത്തിൻ, ലൂത്തിന്റെ കുടുംബത്തിൽ, ആൾക്കാരിൽ. അൽ മുർസലൂൻ, ദൂതന്മാർ.
2: ഫലമ്മാ ജാഅ ആല ലൂത്തിനിൽ മുർസലൂൻ,
0: അങ്ങനെ ലൂത്തിന്റെ കുടുംബത്തിൽ ആ ദൂതന്മാർ വന്നപ്പോൾ.
1: വചനം 62. ഖാല, അദ്ദേഹം പറഞ്ഞു. ഇന്നക്കും ഖൗമുൻ, നിങ്ങൾ ഒരു ജനമാണ്. മുൻകറൂൻ, അറിയപ്പെടാത്ത, അപരിചിതരായ.
2: ഖാല ഇന്നക്കും ഖൗമും മുൻകറൂൻ,
0: അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപരിചിതരായ ഒരു ജനം, അഥവാ നിങ്ങളെ മനസ്സിലായില്ല.
1: വചനം 63. ഖാലു, അവർ പറഞ്ഞു. ബൽ ജിനാക, പക്ഷേ എങ്കിലും ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ബിമ യാതൊന്നും കൊണ്ട്. കാനു, അവരായിരിക്കുന്നു. ഫീഹി, അതിൽ, അതിനെപ്പറ്റി. എം ടെറൂൻ, സന്ദേഹപ്പെട്ടുകൊണ്ടിരിക്കുക, സംശയപ്പെട്ടുകൊണ്ടിരിക്കുക.
2: ഖാലു ബൽ ജിനാക ബിമ കാനു ഫീഹി എം ടെറൂൻ,
0: അവർ പറഞ്ഞു, ശരി, പക്ഷേ ഇവർ അഥവാ ഈ ജനങ്ങൾ യാതൊന്നിൽ സന്ദേഹപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ, അതും കൊണ്ട് ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്.
1: വഅതൈനാക, ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വരികയും ചെയ്തിരിക്കുന്നു. ബിൽ ഹഖ്ഫൈ, യഥാർത്ഥവും കൊണ്ട്. വഇന്ന, ഞങ്ങൾ. ലസാദിഖൂൻ, സത്യം പറയുന്നവർ തന്നെ.
2: وَأَتَيْنَاكَ بِالْحَقِّ وَإِنَّا لَصَادِقُونَ,
0: ഞങ്ങൾ താങ്കൾക്ക് യാഥാർത്ഥ്യവുമായി വന്നിരിക്കുന്നു, നിശ്ചയമായും.

0: ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു.
1: ഞങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയോ ഭയപ്പെടുകയോ വേണ്ടതില്ല. നിങ്ങളുടെ ഈ ജനത അള്ളാഹുവിന്റെ ശിക്ഷയിൽ വിശ്വാസവും ഭയവുമില്ലാത്തവരും നിങ്ങളുടെ ഉപദേശങ്ങളെ ധിക്കരിക്കുന്നവരുമാണല്ലോ. അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കുമാറുള്ള ഒരു ശിക്ഷ അവർക്ക് നൽകുവാൻ വേണ്ടി അള്ളാഹു അയച്ച ദൂതന്മാരാണ് ഞങ്ങൾ. ആ ശിക്ഷ ഇതാ സംഭവിക്കാൻ പോകുന്നു, അതിൽ സംശയിക്കുവാനൊന്നുമില്ല എന്നു താൽപര്യം. മലക്കുകൾ തുടർന്നു.
2: വചനം 65. ഫഅസ്രി, അതിനാൽ രാവു യാത്ര ചെയ്യുക. ബി അഹ്ലിക, താങ്കളുടെ ആൾക്കാരെയും കൊണ്ട് കുടുംബത്തെയും കൊണ്ട്. ബി ഖിത്ഇൻ, ഒരു അംശത്തിൽ. മിനൽ ലൈലി, രാത്രിയിൽ നിന്ന്. വത്തബിഉ, താങ്കൾ പിന്തുടരുകയും ചെയ്യുക. അദ്ബാറഹും, അവരുടെ പിൻഭാഗങ്ങളിൽ, പിന്നാലെ. വലാ യൽതഫിത്, തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്. മിങ്കും, നിങ്ങളിൽ നിന്ന്. അഹദുൻ, ഒരാളും. വംദോ, നടന്നു പോകുകയും ചെയ്യുവീൻ. ഹൈസു തുമറൂൻ, നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നിടത്തേക്ക്.
3: فأسر بأهلك بقطع من الليل واتبع أدبارهم ولا يلتفت منكم أحد وامضوا حيث تؤمرون.
0: അതിനാൽ താങ്കൾ താങ്കളുടെ ആൾക്കാരെ അഥവാ കുടുംബത്തെയും കൊണ്ട് രാത്രിയിൽ നിന്നുള്ള ഒരംശത്തിൽ അഥവാ പ്രഭാതത്തിന് മുമ്പായി യാത്ര ചെയ്തു കൊള്ളുക. അവരുടെ പിന്നാലെ താങ്കൾ അനുഗമിക്കുകയും ചെയ്യുക. നിങ്ങളിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്. നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നിടത്തേക്ക് നിങ്ങൾ നടന്നുപോയി കൊള്ളുകയും ചെയ്യുക.
1: വിശദീകരണത്തിന് സൂറത്ത് ഹൂദ് 81 വചനവും വ്യാഖ്യാനവും നോക്കുക. അല്ലാഹു പറയുന്നു.
2: വചനം 66. വഖദൈന, നാം വിധിച്ചു കൊടുത്തു, തീരുമാനം ചെയ്തു കൊടുത്തു. ഇലൈഹി, അദ്ദേഹത്തിന്. ذلك الامر, ആ കാര്യം. അന്നജാബിറ, പിൻഭാഗം എന്ന്, മൂട് എന്ന്. ഹൗലൈ, ഇക്കൂട്ടരുടെ. മഖ്തൂഉൻ, മുറിക്കപ്പെടുന്നതാണ് എന്ന്, ഛേദിക്കപ്പെടുന്നതാണെന്ന്. മുസ്ബിഹീൻ, അവർ പ്രഭാതവേളയിലായിരിക്കേ.

0: ആ കാര്യം അദ്ദേഹത്തിന് അഥവാ ലൂത്തിന് നാം തീരുമാനം ചെയ്തു കൊടുത്തു. ഇവർ പ്രഭാതവേളയിലായിരിക്കെ ഇക്കൂട്ടരുടെ മൂട് മുറിക്കപ്പെടുന്ന അഥവാ ഇവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതാണെന്ന്.
1: വചനം 67. വന്നു അഹ്ലുൽ മദീനത്തി, പട്ടണത്തിലെ ആൾക്കാർ, പട്ടണവാസികൾ, യസ്തബ്ഷിറൂൻ, അവർ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്.
0: ആ പട്ടണത്തിലെ ആൾക്കാർ സന്തോഷം പ്രകടിപ്പിച്ചും കൊണ്ടുവന്നു.
2: ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ വീട്ടിൽ സുന്ദരന്മാരും ചെറുപ്പക്കാരുമായ ചില അതിഥികൾ വന്നിട്ടുണ്ടെന്ന് തെമ്മാടികളായ ആ ജനത അറിഞ്ഞു. അവർക്കത് വളരെ സന്തോഷമായി. തങ്ങളുടെ മൃഗീയമായ വികാര നിവൃത്തിക്ക് അവരെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അദ്ദേഹത്തെ സമീപിച്ചു. അതിനെപ്പറ്റിയാണ് ഈ പറഞ്ഞത്. ഈ രംഗവും അവരും ലൂത്ത് അലൈഹിസ്സലാം നബിയും തമ്മിൽ നടന്ന സംസാരവും സൂറത്ത് ഹൂദിൽ വിവരിച്ചിട്ടുണ്ടല്ലോ.
1: വചനം 68. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാഉലായി, നിശ്ചയമായും ഇവർ, ദൈഫീ, എന്റെ അതിഥികളാണ്. ഫലാ തഫ്ദഹൂൻ, അതിനാൽ എന്നെ നിങ്ങൾ വഷളാക്കരുത്.
3: ഖാല ഇന്ന ഹാഉലായി ദൈഫീ ഫലാ തഫ്ദഹൂൻ.
0: അദ്ദേഹം അഥവാ ലൂത്ത് പറഞ്ഞു, നിശ്ചയമായും ഇവർ എന്റെ അതിഥികളാണ്, അതിനാൽ എന്നെ നിങ്ങൾ വഷളാക്കരുത്.
1: വചനം 69. വത്തഖൂ, സൂക്ഷിക്കുകയും ചെയ്വീൻ, അല്ലാഹ, അല്ലാഹുവിനെ, വലാ തുഹ്സൂനി, എന്നെ അപമാനിക്കുകയും അരുത്.
3: വത്തഖുല്ലാഹ വലാ തുഹ്സൂന,
0: നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ, എന്നെ അപമാനിക്കുകയും അരുത്.
2: അതിഥികൾ മലക്കുകളാണെന്ന് ലൂത്ത് അലൈഹിസ്സലാം അറിയുന്നതിന് മുമ്പാണ് ഈ വാക്കുകൾ അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞതെന്ന് സൂറത്ത് ഹൂദിൽ നിന്ന് വ്യക്തമാകുന്നു. പക്ഷേ തങ്ങൾ അള്ളാഹുവിനാൽ അയക്കപ്പെട്ടവരാണെന്ന് ലൂത്ത് അലൈഹിസ്സലാമിനോട് പ്രസ്താവിച്ച വിവരം പറഞ്ഞതിനു ശേഷമാണ് ഈ രംഗം ഇവിടെ വിവരിച്ചതെന്നു മാത്രം. സംഭവങ്ങൾ വിവരിക്കുമ്പോൾ അതിന്റെ ഓരോ വശവും ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ ഉദ്ധരിക്കുകയെന്ന സമ്പ്രദായം ഖുർആനിൽ പലപ്പോഴും സ്വീകരിക്കപ്പെടാറില്ല. ഇതിനെപ്പറ്റി മുഖവുരയിൽ വിവരിച്ചിട്ടുള്ളത് ഓർക്കുക.
1: വചനം 70. ഖാലു, അവർ പറഞ്ഞു, അവലം നൻഹക്, ഞങ്ങൾ നിന്നോട് വിരോധിച്ചിട്ടുമില്ലേ, അനിൽ ആലമീൻ, ലോകരെ പറ്റി.
3: ഖാലു അവലം നൻഹക അനിൽ ആലമീൻ,
0: അവർ അഥവാ പട്ടണത്തിലെ ആൾക്കാർ പറഞ്ഞു, ലോകരെക്കുറിച്ച് ഞങ്ങൾ നിന്നോട് വിരോധിച്ചിട്ടുമില്ലേ.
1: വചനം 71. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാഉലായി, ഇവർ ഇദാ, ബനാതി, എന്റെ പുത്രിമാരാണ്, എന്റെ പെൺമക്കൾ. ഇൻകുൻതും, നിങ്ങളാണെങ്കിൽ, ഫാഇലീൻ, ചെയ്യുന്നവർ.
3: ഖാല ഹാഉലായി ബനാതി ഇൻകുൻതും ഫാഇലീൻ,
0: അദ്ദേഹം പറഞ്ഞു, ഇദാ എന്റെ പെൺമക്കൾ, അഥവാ അവരെ ഞാൻ വിവാഹം കഴിച്ചു തരാം, നിങ്ങൾ വല്ലതും ചെയ്യുന്നവരാണെങ്കിൽ.
2: പുറമേ നിന്ന് വരുന്ന ആളുകളെ പിടികൂടി നീചവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുക ആ ദുഷ്ടജനങ്ങളുടെ പതിവായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അവരുടെ കയ്യേറ്റത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ലൂത്ത് അലൈഹിസ്സലാം നബി അവർക്ക് അഭയം നൽകലും പതിവുണ്ടായിരുന്നു. അതിനെപ്പറ്റി ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ നേരെ ആ ജനങ്ങൾക്ക് അമർഷവും പ്രതിഷേധവും ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ആർക്കും അഭയം നൽകരുതെന്ന് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതാണ് ലോകരെക്കുറിച്ച് ഞങ്ങൾ നിന്നോട് വിരോധിച്ചിട്ടുമില്ലേ എന്ന് അവർ പറയുവാൻ കാരണം. കൂടിയേ കഴിയൂ എങ്കിൽ, എന്റെ ഉപദേശം വല്ലതും നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. എന്റെ പെൺമക്കളിതാ, അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. എന്നാലും എന്റെ വീട്ടിൽ വന്ന അതിഥികളെ മാനഭംഗവും അക്രമവും ചെയ്ത് എന്നെ നിങ്ങൾ വഷളാക്കരുത് എന്നൊക്കെ അദ്ദേഹം അവരോട് പറഞ്ഞു നോക്കി. അവരുണ്ടോ അതിന് ചെവി കൊടുക്കുന്നു?
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്ർ 54 മുതൽ 71 വരെ വചനങ്ങളുടെ ഭാഷാന്തരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
5: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം സൂറ അൽ ജിൻ 11 മുതൽ 15 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്നാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇനി 11-ാമത്തെ ആയത്ത്, സൂറത്തുൽ ജിന്ന് 11-ാമത്തെ ആയത്ത് നോക്കാം. വഅന്ന മിന്നസ് സ്വാലിഹൂന, നൂന് ശബ്ദമുള്ളത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. മിന്നസ് സ്വാലിഹൂന വമിന്ന ദൂന ദാലിക, ആദ്യത്തെ ദായാണ്, പിന്നെ ദ, അത് ശ്രദ്ധിക്കുക. പിന്നെ കുന്ന തറായിഖ ഖൈദദ, ഒന്ന് ഓതിക്കട്ടെ. കുന്ന തറായിഖ, ഖാഫ് ശരിക്കും ഉച്ചരിക്കുക. തറായിഖ മദ് മുത്തസിലാണ്. വഅന്ന ലനന്ന, ലനന്ന നൂന് ശബ്ദ് നല്ലതായിട്ട് മണിക്കുക. പിന്നെ ലലന്ന അല്ലൻ, അവിടെ മദ് മുംഫസിലാണ്, അപ്പൊ മദ് നല്ലോണം ഇട്ടണം. എങ്ങനെ? പിന്നെ അത് മദ് മുംഫസിലാണ്. പിന്നെ അല്ലൻ നേരത്തെ വന്ന പോലെ തന്നെ അല്ലൻ, നൂൻസാക്കിന് ശേഷം ലാമ്, അപ്പൊ അല്ലൻ. എങ്ങനെ? അല്ലൻ. പിന്നെ ലൻ അജിസ നൂ, രണ്ട് നൂൻ ഒന്നിച്ചു വന്നു, അപ്പൊ എന്താണ്? ശബ്ദമുള്ള പോലെ തന്നെ ലൻ നുഅജിസ,
7: ലൻ നുഅജിസ
6: നജല്ലാഹ ഫിൽ അർളി വലൻ നുഅജിസഹു, അതുപോലെ തന്നെ വലൻ നുഅജിസഹു ഹറബ, ചെറിയൊരു ഒരു ഒരു മദ്ദ അവിടെ കേട്ടോ, ആ ഒരു വാവ് കണ്ടില്ലേ. പിന്നെ വഅന്ന ലമ്മ, നൂന് ശബ്ദമുള്ളത് പോലെ തന്നെയാണ് എന്ത് മീമ് ശബ്ദമുള്ളൂ, അപ്പൊ എങ്ങനെ ഓതും? വഅന്ന ലമ്മ, സമിഅന അൽഹുദ ആമന്ന ബിഹി, ആമന്ന അറിയാലോ ബിഹി, അവിടെ നമുക്ക് നിർത്താം ബിഹി വെച്ച്. വമൻ യുഅ്മിൻ ബിറബ്ബിഹി, ആ അത് ശ്രദ്ധിക്കുക, യുഅ്മിൻ ബിറബ്ബിഹി എന്നാണ്. എന്താണ് വാക്ക്? യുഅ്മിൻ ബിറബ്ബിഹി, നൂന് സാക്കിനക്ക് ശേഷം ബാ ആണ്, അപ്പൊ എങ്ങനെ ഓതണം? നൂനിനെ മീമാക്കി മാറ്റണം അവിടെ, ഇഖ്ലാബ് എന്നാണ് ഈ നിയമം പറയാം. നൂന് സാക്കിനയെ മീമാക്കി, കാരണം ശേഷം ബാ ആണ്. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. അംബിയ അൻബിയ ആണ്, നമ്മളെങ്ങനെ ഉച്ചരിക്കല്? ആ അത് മണിക്കും വേണം, അംബിയ. അതുപോലെ ഫമയുമിൻ ഇദ്ഗാംബി കുന്ന, ഫമയുമിൻ പിന്നെ യുഅ്മിൻ ബിറബ്ബിഹി, യുഅ്മിൻ ബി എങ്ങനെ? യുഅ്മിൻ ബിറബ്ബിഹി, റബ്ബിഹി ഫലാ യഖാഫു ബഖ്സം വലാ റഹഖ. പിന്നെ വഅന്ന മിന്ന നൂൻ ശബ്ദ് വീണ്ടും അങ്ങനെ തന്നെ, അൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന, മിന്നൽ ഖാസിത്തൂന നോക്കിക്കേ.
7: വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന,
6: അതന്നെ പ്രശ്നം. ഖാസിത്തൂന എന്നാ പറഞ്ഞത്, സീന് സ്വാദായിട്ട് ഉച്ചരിച്ചു, സീന് സീനായിട്ട് തന്നെ ഉച്ചരിക്കണം, കാരണം എന്താ, ശേഷം താളുള്ളത് കൊണ്ട് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. ഇതുപോലെ എന്ന ആൾക്കാർ ഓതാ, അങ്ങനെയാണോ? അല്ല, എങ്ങനെ ഓതണ്ട്? മുസ്തഖീം, മുസ്ത സീന് സീന് പിന്നെ ത്വാണ്, സീന് കഴിഞ്ഞിട്ട് പിന്നെ ത, അപ്പൊ മുസ്തഖീം. മറ്റേത് മുസ്തഖീം എന്നാകുമ്പോൾ സീന് സ്വാദായി, താ ത്വാ ആയി, രണ്ട് തെറ്റ് വന്നു, അക്ഷരം മാറി. അതുപോലെ തന്നെ എവിടെ വമിന്നൽ ഖാസിത്തൂൻ, എങ്ങനെ? നിർത്തുമ്പോ സുക്കൂനായിട്ടാ നിർത്താം. വാമി ഒന്നുകൂടി, വാമിൻ
7: ആയിവ.
6: ഫമൻ അസ്ലമ, നൂൻസാക്കിന് ശേഷം ഹംസയാണ്, അപ്പോ ഇൽഹാർ. മൻ അസ്ലമ, മൻ എങ്ങനെ?
7: മൻ
6: അസ്ലമ. ഫഉലൈക, മദ്ദെങ്ങനെ?
7: ഫഉലൈക
6: ആയിവ, ഫഉലൈക. നെയിലെ ഓതുള്ള ഇടക്ക് ഫഉലൈക എന്ന് ഓതിക്കേ.
7: ഫഉലൈക
6: തഹറർ റഷദ. പിന്നെ വഅമ്മൽ ഖാസിത്തൂന, വീണ്ടും അങ്ങനെ തന്നെ, അമ്മൽ ഖാസി സി അതിനാണ്. വഅമ്മൽ ഖാസി, ഖാസി സ്വാല, ഖാസിത്തൂന ഓത്.
7: വഅമ്മൽ يَخْتَصِطُونَ
6: فَكَانُوا لِجَهَنَّمَ حَطَبًا وَأَلَّوْ اسْتَقَامُوا عَلَى الطَّرِيقَةِ لَأَسْقَيْنَاهُمْ مَاءً أَلَّوْ اسْتَقَامُوا أَوْنا ലാമിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഓതിയാൽ മതി, ശ്രദ്ധിച്ച് ഓതിയാൽ മതി. അല ത്വരീഖത്തി ല അസ്ഖൈനാഹും, അസ്ഖൈനാഹും ഒരു മീം, പിന്നെ അടുത്തത് മറ്റൊരു മീം. അപ്പോ അസ്ഖൈനാഹും മാ, അസ്ഖൈ ഓതു
7: അസ്ഖൈനാഹും
6: ഇത് ഗം അല്ല, ഇൽഹാറാണ്. അപ്പോ മാ അൻഗദഖറോ, ആ ഇനി നോദാം. എവിടുന്ന ഓതണ്ട്? വന്നാലമ്മ സമീനെ, വന്നാലനെ നോദാം.
8: وَأَنَّا ظَنَنَّا أَن لَّن نُّعْجِزَ اللَّهَ فِي الْأَرْضِ
6: എത്തണില്ല അല്ലേ, ഒന്നുകൂടി നോക്കാം, നിർത്തിയോ കേട്ടോ.

0: ജഹന്നമ നൂന് പോയി.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ ജിന്നിലെ 11 മുതൽ 15 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യാൻ പഠിച്ചത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: പീസ് ഖുർആൻ റേഡിയിൽ ഇനി മനഃപാഠം, പേജ് 523, 1 മുതൽ 30 വരെ. സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം സമാപിക്കുന്നു. പേജ് 523, 1 മുതൽ 30 വരെ. മനപ്പാഠത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സഅദ് അൽ ഹാമിദി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ. ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 97-98 വചനം. ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഖുൽ മൻ കാന. ഖുൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാ ഖി ഖു ഖ് ഖുൽ. ഖുൽ മൻ കാന സാക്കിന നൂന് ശേഷം കാഫ് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ കാന അദുവൻ ഐൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗം. അദുവൽ ലിജിബിരീൽ അദുവൻ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവൽ ലിജിബിരീല അദുവൽ ലിജിബിരീല ഫഇന്നഹു നൂന് ശദ്ദ് ഗുന ചെയ്യണം. ഫഇന്നഹു നസ്സലഹു فإنه نزله على قلبك على عين നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മധ്യഭാഗം. ഐൻ ഇവിടെ ഒന്നും അല കൽബിക് ഇങ്ങനെ ഓതരുത്. على قلبك قاف قلبك بإذن الله بإذن بإذن ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. بإذن الله എന്നല്ല بإذن الله ആയത്തുൽ കുർസിയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഇദ്നില്ലാഹി മുസദ്ദിഖാ സാദ് സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സാദ്. മുസദ്ദിഖൻ എന്നല്ല മുസദ്ദിഖാ മുസദ്ദിഖാ. അതുപോലെ തന്നെ ഖാഫിൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കണം. മുസദ്ദിഖല്ലിമ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മുസദ്ദിഖല്ലിമ മുസദ്ദിഖല്ലിമ ബൈന യദൈഹി വഹുദൻ വബുശ്ര തൻവീന് ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഹുദൻ വബുശ്ര ഇങ്ങനെ അടുത്തായത് മൻ കാന അദുവൻ ലില്ലാഹി മൻ കാന സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മൻ കാന ഇഖ്ഫ ബിഗുന്ന അദുവൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അദുവൻ അദുവൻ അല്ല ഐൻ അദുവൻ അദുവൻ ലില്ലാഹി അദുവൻ തൻവീന് ശേഷം ലാം ഇവിടെയും ഇദ്ഗാം ബിലഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം തൻവീനിനെ. അദുവൻ ലില്ലാഹി വമലായികതി മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് മല ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ ഇ ഹംസ അതേ പദത്തിൽ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഉവമേലി നിർബന്ധമായിട്ടും അവിടെ നീട്ടണം. وملائكته ورسله ورسله رائنم سيننم എല്ലാം ضمാണ്. ورسله ورسله എന്നല്ല സുക്കൂന വരുത് സീനിന്. ورسله وجبريل وجبريل وجبريل وميكال وميكال فإن الله ഫഇന്ന നൂന് ശദ്ദുണ്ട് മണിക്കണം. ഫഇന്ന ഗുന്നയുടെ ദൈർഘ്യം അഥവാ മണിക്കൽ ആ ശബ്ദത്തിൻ്റെ നീട്ടേണ്ട ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ്. അപ്പോൾ ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ അദുവ്വുൻ അദുവ്വുൻ ദാലിന് ദമ്മ വാവിന് ദമ്മ തൻവീൻ അദുവുല്ലിൽ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അദുവുല്ലിൽ അദുവുല്ലിൽ കാഫിരീൻ
ലിൽ കാഫിരീൻ എന്നല്ല പറയേണ്ടത്. കാഫുച്ചരിക്കുന്ന സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അറബികളുടെ ശൈലിയിൽ എന്നാണല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ പാരായണത്തിൽ വരാറുള്ളത് എല്ലാ അക്ഷരങ്ങളും ഒരു കനപ്പിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതാണ് കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വലിൽ ലിൽ കാഫിരീൻ, ലിൽ കാഫിരീൻ, കാഫിരീൻ എന്നല്ല ലിൽ കാഫിരീൻ. ആയത്തിൻ്റെ അവസാനത്തിൽ ലിൽ മുഅ്മിനീൻ എന്നുള്ളിടത്തും ലിൽ കാഫിരീൻ എന്നുള്ളിടത്തും അടുത്ത ആയത്തുകളിലൊക്കെ തന്നെ ആ നീട്ടൽ മദ് ആരിദ് ലിസുക്കൂൻ എന്നാണ്. മദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറഞ്ഞാൽ ലിൽ കാഫിരീന, ലിൽ കാഫിരീന, നൂനിന് ഫതഹാണ് ഉള്ളത്. പക്ഷേ ലിൽ കാഫിരീൻ അങ്ങനെയാണ് നമ്മൾ നിർത്താറുള്ളത് സുക്കൂൻ നൽകിക്കൊണ്ട്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാ ഉണ്ട്, ലിൽ കാഫിരീ യാ, ശേഷം സുക്കൂൻ വരുന്നു. നമ്മൾ നിർത്തുന്നത് കൊണ്ട് സുക്കൂൻ വരുന്നു. അതാണ് മദ് ദൈർഘ്യം, ആരിദ് താൽക്കാലികം, ലിസുക്കൂൻ സുക്കൂൻ ഉള്ളതിനാൽ. അപ്പോൾ സുക്കൂൻ ഉള്ളതിനാൽ നമ്മൾ അവിടെ നിർത്തുന്നു. സുക്കൂൻ നമ്മൾ നിർത്തുന്നത് കാരണത്താൽ നൽകുന്നതാണ്. അതാണ് മദ് ആരിദ് ലിസുക്കൂൻ. അങ്ങനെയാകുമ്പോൾ 2, 4, 6 ഖിറാഅത്തിനനുസരിച്ച് നീട്ടാവുന്ന ദൈർഘ്യം അത്രയും നമ്മൾ നീട്ടണം. 6 ഹർക്കത്തിൻ്റെ ഖദറിലായിട്ട് നീട്ടാവുന്ന മദ്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ കൃത്യമായിട്ട് ഓതുവാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതുവരെ കേട്ടത് അത്തഹസീൻ, സൂറത്തുൽ ബഖറ 97-98 വചനം. അത്തഹസീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളു. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ ഖുർആനിലെ വിവിധ സൂറത്തുകൾ മുഴുവനായോ അല്ലാതെയോ കേൾക്കാനുള്ള അവസരമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 8 മുതൽ 20 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് അഹ്മദ് അരയി.

നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ നിസ 74 മുതൽ സൂറത്തുൽ മാഇദ 11 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസ 74 മുതൽ, സൂറത്തുൻ നിസ 74 മുതൽ സൂറത്തുൽ മാഇദ 11 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത്

0: ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച 1000 പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
4: പരിശുദ്ധ ഖുർആനിന്റെ 5 സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
5: فبعث الله غرابا يبحث في

ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ

0: വിവരിക്കുന്നത്.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ. ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന സമയത്ത് പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവർ പോലും പഠിപ്പിക്കുന്നതിനെയും പാരായണം ചെയ്യുന്നതിനെപ്പോലും വിമർശിച്ചിരുന്ന സമയത്ത് ത്യാഗോജ്വലമായ തന്റെ പരിശ്രമത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സർവ്വസാധാരണമാക്കാൻ മലയാളികളെ ഏറെ സഹായിച്ച ബഹുമാന്യ പണ്ഡിതൻ മർഹൂം മുഹമ്മദ് അമാനി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്നത്തെ തഫ്സീർ അമാനി പരിപാടിയിൽ 16-ാം അധ്യായം സൂറത്തു നഹൽ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്.
4: വചനം 22. ഇലാഹുക്കും, നിങ്ങളുടെ ആരാധ്യൻ ദൈവം. ഇലാഹും വാഹിദ്, ഒരേ ആരാധ്യനാണ്, ഏക ദൈവമാകുന്നു. ഫല്ലദീന ലാ യുഅ്മിനൂന, എന്നാൽ വിശ്വസിക്കാത്തവർ. ബിൽ ആഖിറത്തി, പരലോകത്തിൽ. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. മുൻകിറാത്തുൻ, നിഷേധിക്കുന്നവയാകുന്നു. വെറുക്കുന്ന, പ്രതിഷേധിക്കുന്നവയാകുന്നു. വഹും, അവർ, അവരാകട്ടെ. മുസ്തക്ബിറൂൻ, അഹംഭാവം നടിക്കുന്നവരാണ്. വലുപ്പം, ഗർവ് നടിക്കുന്നവരാണ്.

0: നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാകുന്നു. എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അവരുടെ ഹൃദയങ്ങൾ അത് നിഷേധിക്കുന്നവയാകുന്നു. അവർ അഹംഭാവം നടിക്കുന്നവരുമാകുന്നു.
1: വചനം 23. ലാ ജറമ, നിസ്സംശയം, കുറ്റമല്ല അഥവാ സത്യമായും, അന്നല്ലാഹ, അല്ലാഹു ആകുന്നു എന്നുള്ളത്, യഅലമു, അവൻ അറിയുന്നുവെന്നുള്ളത്, മാ യുസിറൂന, അവർ രഹസ്യമാക്കുന്നത്, വമാ യുഅലിനൂൻ, അവർ പരസ്യമാക്കുന്നതും, ഇന്നഹു, നിശ്ചയമായും അവൻ, ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല, സ്നേഹിക്കുകയില്ല, അൽ മുസ്തക്ബിരീൻ, അഹംഭാവം നടിക്കുന്നവരെ.

0: നിസ്സംശയമത്രേ അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നുവെന്നുള്ളത്. നിശ്ചയമായും അവൻ അഹംഭാവം നടിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല.
1: മുശ്രിക്കുകൾ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുന്നവരും അഹംഭാവികളുമാകുന്നു. അഥവാ അഹംഭാവം കൊണ്ടാണ് അവർ വിശ്വസിക്കാതിരിക്കുന്നത്. അള്ളാഹു അവരെ വെറുതെ വിടുവാൻ പോകുന്നില്ല. അവരുടെ രഹസ്യവും പരസ്യവും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള നടപടി അവൻ എടുക്കുക തന്നെ ചെയ്യും എന്ന് സാരം. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെക്കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അറച്ച് ചുളുങ്ങിപ്പോകും. അവന് പുറമേയുള്ളവരെപ്പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ അപ്പോഴതാ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സൂറത്തു സുമർ 45. വീണ്ടും ഒരു സ്ഥലത്ത് പറയുന്നു, നിശ്ചയമായും എന്നെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹംഭാവം നടിക്കുന്നവർ നിന്ദരായിക്കൊണ്ട് വഴിയെ ജഹന്നമിൽ പ്രവേശിക്കുന്നതാണ്. അധ്യായം 40:60. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അണുത്തൂക്കം ഹൃദയത്തിൽ അഹംഭാവമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അണുത്തൂക്കം സത്യവിശ്വാസം ഹൃദയത്തിലുള്ളവൻ നരകത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, റസൂലെ, ഒരാൾ അവൻ്റെ വസ്ത്രം നല്ലതായിരിക്കുവാനും ചെരുപ്പ് നല്ലതായിരിക്കുവാനും ഇഷ്ടപ്പെടുന്നു, ഇത് അഹംഭാവമാകുമോ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അഹംഭാവം എന്നാൽ യഥാർത്ഥത്തെ ധിക്കരിക്കലും മനുഷ്യരോട് അവഗണന കാണിക്കലുമാകുന്നു. മുസ്ലിം, തിർമുദി, അബൂദാവൂദ്.
2: വചനം 24. വഇദാ ഖീല, പറയപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ, ലഹും അവരോട്, മാദാ എന്തൊന്നാണ്, അൻസല ഇറക്കിയത്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, ഖാലു അവർ പറയും, അസാതീറു പുരാണകഥകൾ അഥവാ ഐതിഹ്യങ്ങൾ ആകുന്നു, അൽ ഔവലീൻ പൂർവികന്മാരുടെ.

0: നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചത് എന്താണ് എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, പൂർവികന്മാരുടെ പുരാണ കഥകൾ എന്ന്.
1: വചനം 25. ലിയഹ്മിലു, അവർ വഹിക്കുവാൻ വേണ്ടി, പേറുവാൻ വേണ്ടി, ഔസാറഹും, അവരുടെ കുറ്റങ്ങളെ, ഭാരങ്ങളെ, കാമിലത്തൻ, പൂർത്തിയായ നിലയിൽ, യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ, വമിൻ ഔസാരി, കുറ്റങ്ങളിൽ നിന്നും ചിലതും, കുറ്റങ്ങളിൽ നിന്നും ചിലത്, ഭാരങ്ങളിൽ നിന്നും ചിലത്, അല്ലദീന യുദില്ലൂനഹും, അവരെ വഴിപിഴപ്പിക്കുന്നവരുടെ, ബിഗൈരി ഇൽമിൻ, അറിവുകൂടാതെ, അറിവില്ലാതെ, അല അല്ല, അറിയുക, സാ വളരെ മോശം, എത്രയോ ചീത്ത, മായസിറൂൻ, അവർ വഹിക്കുന്നത് അഥവാ കുറ്റം പേറുന്നത്.

0: علم ألا ساء ما يزرون.
1: അതെ, ഖിയാമത്ത് നാളിൽ അവർ തങ്ങളുടെ കുറ്റഭാരങ്ങൾ പൂർണമായും വഹിക്കുവാൻ വേണ്ടി, കൂടാതെ യാതൊരു കൂട്ടരെ അറിവില്ലാതെ തങ്ങൾ വഴിപിഴപ്പിക്കുന്നുവോ അവരുടെ കുറ്റഭാരങ്ങളിൽ നിന്നും കുറെ വഹിക്കുവാൻ വേണ്ടി. അല്ല, അറിയുക, അവർ പേറുന്നത് അഥവാ അവരുടെ കുറ്റഭാരം വളരെ മോശം.
2: ആ അഹംഭാവികളോട് ആരെങ്കിലും വല്ലപ്പോഴും എന്താണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ശരിക്കൊരു മറുപടി പറയുവാൻ പോലും അവർ തയ്യാറല്ല. എന്തോ ചില പഴംപുരാണങ്ങളും ഐതിഹ്യങ്ങളും എന്നെ മറുപടി പറയൂ. അതിൻ്റെ ഫലമോ അവരുടെ തെറ്റുകുറ്റങ്ങളുടെ പാപഭാരം പരിപൂർണമായി തന്നെ ഖിയാമത്ത് നാളിൽ അവർ പേറേണ്ടി വരും. അത്രയുമല്ല, അള്ളാഹു അവതരിപ്പിച്ചതിനെ അഥവാ ഖുർആനെപ്പറ്റി പുരാണങ്ങളെന്നും ജാലവിദ്യയെന്നും ഭ്രാന്തെന്നുമൊക്കെ പറഞ്ഞ് വിവരമില്ലാത്ത ആളുകളെ അവർ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പാപഭാരങ്ങളിൽ നിന്ന് ഒരു പങ്കും കൂടി ആ അഹംഭാവികൾ പേറേണ്ടതായി വരും. അപ്പോൾ അവരുടെ സ്ഥിതി വളരെ ശോചനീയം തന്നെ. മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന നേതാക്കളെപ്പറ്റി അള്ളാഹു പറയുന്നു, അവർ അവരുടെ ഭാരങ്ങളും അവരുടെ ഭാരങ്ങളോടൊപ്പം വേറെ ഭാരങ്ങളും വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. സൂറത്ത് അങ്കബൂത് 13. സ്വയം പിഴച്ചു പോയതിൻ്റെയും വ്യാജം കെട്ടിപ്പറഞ്ഞതിൻ്റെയും വിവരമില്ലാത്തവരെ വഴിപിഴപ്പിക്കുവാൻ ശ്രമിച്ചതിൻ്റെയും കുറ്റങ്ങൾക്ക് പുറമെ ആ വഴിപിഴച്ചവർ ചെയ്യുന്ന കുറ്റങ്ങൾക്കൊക്കെ കാരണക്കാരായതിൻ്റെ പേരിലും ഇവർ ശിക്ഷാർഹരായിത്തീരുന്നു. നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിൻപറ്റിയവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ തന്നെ അവരുടെ അതേമാതിരി പ്രതിഫലം ലഭിക്കുന്നതാണെന്നും, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിൻപറ്റിയവരുടെ കുറ്റത്തിൽ ഒരു കുറവും വരാതെ തന്നെ അവരുടെ കുറ്റങ്ങളുടെ അത്ര കുറ്റം ഉണ്ടായിരിക്കുമെന്നും മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഹജ്ജ് കാലങ്ങളിൽ അന്യരാജ്യത്തു നിന്ന് ഹജ്ജിന് വരുന്നവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും സംബന്ധിച്ച് ജാലവിദ്യ, ഭ്രാന്ത്, ജ്യോത്സ്യം, പുരാണകഥ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ വലീദ് ബിൻ ഉഖ്ബത്തിൻ്റെ നേതൃത്വത്തിൽ പല ആളുകളും മക്കായിലെ വഴികൾ ഓരോരുത്തരായി ബാഗിച്ചെടുത്തിരുന്നതായി പല റിവായത്തുകളിലും കാണാം. ഇതുപോലെയുള്ള പല സംരംഭങ്ങളും പ്രചാരവേലകളും ഖുറൈശികൾ നടത്തിവന്നിരുന്നു. ദുർമാർഗത്തിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് അള്ളാഹുവിൻ്റെ ഈ താക്കീത്.
3: വചനം 26. ഖദ് മക്കറ, കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവർ. ഫഅതാ, അപ്പോൾ ചെന്നു, എന്നിട്ടു ചെന്നു. അല്ലാഹു ബുനിയാനഹും, അവരുടെ കെട്ടിടത്തിങ്കൽ. മിനൽ ഖവാഇദി, അടിത്തറകളിലൂടെ, തറകളിൽ നിന്ന്. ഫഖറ, എന്നിട്ട് പൊളിഞ്ഞു വീണു. അലൈഹിം, അവരുടെ മേൽ. അസ്സഖഫു, മേൽപ്പുര. മിം ഫൗഖിഹിം, അവരുടെ മീതെ നിന്ന്. വഅതാഹും, അവർക്ക് വരുകയും ചെയ്തു. അൽ അദാബു, ശിക്ഷ. മിൻ ഹൈസു, വിധത്തിലൂടെ. ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത.

0: ഇവരുടെ മുമ്പുള്ളവർ കുതന്ത്രം പ്രയോഗിക്കുകയുണ്ടായി. അപ്പോൾ കുതന്ത്രങ്ങളാകുന്ന അവരുടെ കെട്ടിടത്തിങ്കൽ അതിന്റെ അടിത്തറകളിലൂടെ അള്ളാഹു ചെന്നു. എന്നിട്ട് അവരുടെ മുകളിൽ നിന്ന് മേൽപ്പുര അവരുടെ മേൽ പൊളിഞ്ഞു വീണു. അവർ അറിയാത്ത വിധത്തിലൂടെ ശിക്ഷ അവർക്ക് വരികയും ചെയ്തു.
1: വചനം 27. സുമ്മ, പിന്നെ, പുറമെ, യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ, യുഹ്സീഹിം, അവൻ അവരെ അപമാനപ്പെടുത്തും, വയഖൂലു, അവൻ പറയുകയും, ഐന, എവിടെ, ശുറകാഈ, എന്റെ പങ്കുകാർ, അല്ലദീന, യാതൊരുവർ, കുന്തും തുശാഖൂന, നിങ്ങൾ ചേരി പിരിഞ്ഞിരുന്നു അഥവാ മത്സരിച്ചിരുന്നു, ഫീഹിം, അവരിൽ, അവരുടെ കാര്യത്തിൽ, ഖാല, പറയും, അല്ലദീന ഊതു, നൽകപ്പെട്ടവർ, അൽ ഇൽമ, അറിവ്, ഇന്നൽ ഖിസ്യ, നിശ്ചയമായും അപമാനം, അൽ യൗമ, ഇന്ന്, വസൂഅ, തിന്മയും മോശവും, അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേലാകുന്നു.

0: العلم إن الخزي اليوم والسوء على الكافرين.
1: പിന്നെ ഖിയാമത്ത് നാളിൽ അവൻ അവരെ അപമാനത്തിലാക്കുകയും ചെയ്യും. അവൻ പറയുന്നതുമാണ്, യാതൊരു കൂട്ടരുടെ കാര്യത്തിൽ നിങ്ങൾ ചേരി പിരിഞ്ഞു മത്സരിച്ചു കൊണ്ടിരുന്നുവോ? അങ്ങനെയുള്ള എന്റെ ആ പങ്കുകാർ എവിടെ? അറിവ് നൽകപ്പെട്ടവർ പറയും, നിശ്ചയമായും ഇന്ന് അപമാനവും തിന്മ അഥവാ ശിക്ഷയും അവിശ്വാസികളുടെ മേലാകുന്നു.
2: ചിലരെപ്പറ്റി അവർ എന്റെ പങ്കുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിഷയത്തിൽ നിങ്ങൾ സത്യവിശ്വാസികളിൽ നിന്ന് വേർതിരിഞ്ഞ് മത്സരം പുലർത്തി വന്നിരുന്നുവല്ലോ, ആ പങ്കുകാരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് അവൻ ചോദിക്കും. അവിശ്വാസികൾ ഉത്തരം മുട്ടി അപമാനത്തിലും കഷ്ടപ്പാടിലുമായി തീരും. ഈ സന്ദർഭത്തിൽ മുമ്പ് ഇഹത്തിൽ വെച്ച് യഥാർത്ഥം ഗ്രഹിക്കുകയും അവരെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന പ്രവാചകന്മാരും സത്യവിശ്വാസികളും പറയുന്നതാണിത്. ഇവരുടെ ഈ പ്രസ്താവന അവിശ്വാസികളിൽ കൂടുതൽ ഖേദവും അപമാനവും ഉളവാക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: ഓരോ വഞ്ചകന്റെയും ചന്തിയുടെ അടുത്ത് അവന്റെ വഞ്ചനയുടെ തോതനുസരിച്ച് ഓരോ കൊടി നാട്ടപ്പെടും. എന്നിട്ട് ഇത് ഇന്ന ആളുടെ മകൻ, ഇന്ന ആളുടെ വഞ്ചനകളാണ് എന്ന് വിളിച്ചു പറയപ്പെടും. ബുഖാരി മുസ്ലിം.
3: പീസ് ഖുർആനിൽ നാം കേട്ടത് തഫ്സീർ അമാനി, 16 അധ്യായം, സൂറത്തുൻ നഹൽ, മലയാള ഭാഷാന്തരം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്തു സജദ, ഇൻസാൻ എന്നീ സൂറത്തുകളിൽ നിന്നും ഖിറാഅത്ത് ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹനി

മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ അൻആമിന്റെ 59 മുതൽ 62 വരെയുള്ള വചനം ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.

0: നാം ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് സജദയും സൂറത്ത് ഇൻസാനും ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹൈനിയുടെ ഖിറാത്ത് നാം കേട്ടുകഴിഞ്ഞു. കൂടെ മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അൻആം ആയത്ത് 59 മുതൽ 62 വരെ ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ ആയത്ത് 40 മുതൽ 46 വരെയുള്ള വചനമായിരുന്നു കേട്ടത്. ഖലീഫ തുനേജിയുടെ ഖിറാത്ത്.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: പീസ് റേഡിയോ. ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അർത്ഥവും ആശയവും ഇഴകീറി പഠിപ്പിക്കപ്പെടുന്ന ഹൃദയവസന്തം പരിപാടിയിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ونجيناه وأهله من الكرب العظيم. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 75-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ 75-ാമത്തെ വചനത്തിൽ ചില കാര്യങ്ങൾ കൂടി ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ആദ്യമായി കേൾപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചായിരുന്നു ഈ വചനത്തിൽ പറഞ്ഞത്. വലഖദ് നാദാനാ നൂഹ്, തീർച്ചയായും നൂഹ് നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഫല നിഅമൽ മുജീബൂൻ, അപ്പോൾ ഉത്തരം നൽകിയവർ എത്ര നല്ലവർ, അല്ലെങ്കിൽ നല്ല ഉത്തരമായിരുന്നു നൽകിയത്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു പറയുന്നു, ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബു ഫൻതസിർ, അദ്ദേഹം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു, ഞാൻ പരാജിതരിൽ പെട്ടിരിക്കുന്നു, ഫൻതസിർ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ. ഫഫതഹ്നാ അബ്വാബസ് സമാഇ, ഫഫതഹ്നാ, അപ്പോൾ നാം തുറന്നു, അബ്വാബസ് സമാഇ, ആകാശ കവാടങ്ങൾ, ബിമാഇം മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളവുമായി, വഫജ്ജർനൽ അർദ ഉയൂനൻ, ഭൂമിയിൽ അരുവികൾ നാം പൊട്ടിച്ചൊഴുക്കി, ഫൽതഖൽ മാഉ, വെള്ളം സന്ധിച്ചു, അലാ അംരിൻ ഖദ് ഖുദിർ, നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടി, അഥവാ അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യത്തിനു വേണ്ടി വെള്ളം സന്ധിച്ചു. വഹമൽനാഹു, അദ്ദേഹത്തെ നാം വഹിച്ചു, അലാ ദാതി അൽവാഹിം വദുസുർ, ആണിയും പലകകളും കൊണ്ടുണ്ടാക്കിയ കപ്പലിൽ, തജ്രീബി അഅ്യുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിച്ചു, ജസാഅ ലിമൻ കാന കുഫിർ, നിഷേധത്തിൽ മുഴുകിയ ധിക്കാരികളായ ആളുകൾക്ക് പ്രതിഫലമെന്നോളം അവർക്കുള്ള ശിക്ഷ എന്ന നിലയിൽ അള്ളാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമി നടത്തിയ പ്രാർത്ഥനക്കുള്ള ഉത്തരമായിട്ടായിരുന്നു ആ ധിക്കാരികളായ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ജലപ്രളയം അള്ളാഹു ഉണ്ടാക്കിയത്. ആ കാര്യമാണ് സൂറത്തുൽ ഖമറിൽ 10 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ വിശദമായി അള്ളാഹു വിശദീകരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ചില നിബന്ധനകൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സവജൽ, അള്ളാഹുവിനോടുള്ള ഇഖ്ലാസോടെയുള്ള പ്രാർത്ഥന. ബി അൻ യുഖ്ലിസൽ ഇൻസാനു ഫീ ദുആഇഹി ഇലല്ലാഹി സുബ്ഹാനഹു വ തആല.

0: ദുആ ചെയ്യുന്നത്. രണ്ടാമത്തെ ഷർത്ത് അൻ യഷ്അറൽ ഇൻസാൻ ഹാല ദുആഇഹി ബി അന്നഹു ഫീ അമസ്സിൽ ഹാജ ബൽ ഫീ അമസ്സി ദറൂറ ഇലല്ലാഹി സുബ്ഹാന, തൻ്റെ റബ്ബിലേക്കുള്ള അങ്ങേയറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ദുആയായിരിക്കണം. ഒരുതരം അശ്രദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യക്കാരനാണ് എന്ന രൂപത്തിലല്ലാത്ത ഒരു ദുആയായിരിക്കരുത്. വഅന്നല്ലാഹ തആല വഹ്ദഹു ഹുവല്ലദീ യുജീബു ദഅവത്തൽ മുളുത്തർ, അല്ലാഹു മാത്രമാണ് പ്രയാസത്തിൽ അകപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ഇദാ ദആഹ്, ആ പ്രയാസത്തിൽ അകപ്പെട്ടവൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു മാത്രമാകുന്നു ഉത്തരം നൽകുന്നവൻ എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവനായിട്ട് ആയിരിക്കണം ദുആ ചെയ്യുന്നത്. വയക്ഷിഫു സൂ, അതേപോലെ തന്നെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നവൻ, ബുദ്ധിമുട്ടുകൾ നീക്കിത്തരുന്നവൻ അല്ലാഹു മാത്രമാകുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാകണം ദുആ ചെയ്യുന്നത്. മൂന്നാമത്തെ ഷർത്ത് അൻ യകൂന മുതജന്നിബൻ ലി അക്ലിൽ ഹറാം, ഹറാം ഭക്ഷിക്കുന്നവൻ ആകാൻ പാടില്ല. ദുആ ചെയ്യുന്ന വ്യക്തി ഹറാം ഭക്ഷിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനായിരിക്കണം. ഫഇന്ന അക്ലൽ ഹറാം, കാരണം ഹറാം ഭക്ഷിക്കൽ ഹാഇലുൻ ബൈനൽ ഇൻസാനി വൽ ഇജാബ, മനുഷ്യൻ്റെയും ഉത്തരം നൽകുന്നതിൻ്റെയും ഇടയിൽ മറയിടപ്പെടുന്ന കാര്യമാകുന്നു. ഇത്തരം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൃത്യമായ വിശ്വാസത്തോടുകൂടി മുവഹ്ഹിദായ മനുഷ്യൻ നടത്തുന്ന ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക എന്നത് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമായി പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരിൽ എത്രയോ മനുഷ്യർ, എത്രയോ സഹോദരങ്ങൾ തങ്ങളുടെ പല ആവശ്യങ്ങളും നിർവഹിച്ചു കിട്ടാൻ വേണ്ടി അല്ലാഹുവല്ലാത്തവരിലേക്കാണ് കൈകൾ ഉയർത്താറുള്ളത്. തങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കിട്ടാൻ വേണ്ടി, തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി അല്ലാഹുവിൻ്റെ സൃഷ്ടികളിലേക്കാണ് കൈകൾ ഉയർത്താറുള്ളത്. അത് കടുത്ത ശിർക്കാകുന്നു. അത്തരം തെറ്റുകൾ മുഖേന ആ മനുഷ്യർ കഠിനമായ ശിക്ഷക്ക് അർഹരായിത്തീരും എന്നതും നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല 76-ാമത്തെ വചനം
1: വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അസീം,
0: വനജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷിക്കുകയും ചെയ്തു. വഅഹ്ലഹു, അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയും അഥവാ സ്വന്തക്കാരെയും, മിനൽ കർബി, സങ്കടത്തിൽ നിന്ന് അതല്ലെങ്കിൽ വിപത്തിൽ നിന്ന്, അൽ അസീം, വമ്പിച്ച. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകൻ്റെ ദുആ സ്വീകരിക്കുകയും അദ്ദേഹത്തെ അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും രക്ഷിക്കുകയും ചെയ്തു എന്നതാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. മൻ ആമന മിൻഹും ഇല്ലംറഅതഹു വഅഹദു ഔലാദിഹി, അദ്ദേഹത്തിൻ്റെ പ്രയാസം ദൂരീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരുടെ പ്രയാസം ദൂരീകരിക്കുകയും ചെയ്തു, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ, അതുപോലെ തന്നെ സന്താനങ്ങളിൽ ഒരു സന്താനത്തെയും ഒഴികെ. ഐ കർബിൻ, അയ്യു കർബിൻ അഅലമു മിൻ ഹാദൽ കർബി അല്ലദീ അമ്മൽ ഖൗം അമ്മ അഹ്ലൽ അർദി വഹുവ തൂഫാൻ, ഭൂമി ഒന്നാകെ ബാധിച്ച ആ ജലപ്രളയം അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ട്, ഒരു വലിയ വിപത്ത് വേറെ എന്താണുള്ളത്? ആ വിപത്തിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെയും തന്നിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ വിശ്വാസികളെയും രക്ഷപ്പെടുത്തി എന്നാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. അൽ മുറാദു അഹ്ലഹു, ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അല്ലദീനഹും ഖാസ്വതുഹു, അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരായ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകൾ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹാദാഹുവൽ അഖറബു മിനൽ ആയ, ലാക്കിൻ ഫി ആയത്തിൻ ആയാത്തിൻ ഉഖ്ര തദുല്ലു അല അന്നല്ലദീ നജാ ഹുവ മൻ ആമന മഅഹും, ഭാഷാപരമായി അദ്ദേഹത്തിൻ്റെ അഹ്ല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റു ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നു അവിടെ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഹ്ൽ എന്ന് പറഞ്ഞാൽ അന്നല്ലദീ നജാ ഹുവം വമൻ ആമന മഅഹും, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ

0: വിശ്വാസികളായ ആളുകളെയുമാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്നാണ് മറ്റു വചനങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താനത്തെ മാറ്റി നിർത്തപ്പെട്ടു. ആ സന്താനം രക്ഷ നൽകപ്പെട്ടവരിൽ പെട്ടില്ല. അതും ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് ഹൂദിലെ 45-46 വചനങ്ങളിൽ അത് വ്യക്തമാക്കുന്നു. റബ്ബി ഇന്നബ്നി മിൻ അഹ്ലി വഇന്ന വഅദക അൽഹഖ് വഅന്ത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് പറയുകയാണ്, ഇന്നബ്നി റബ്ബേ, എന്റെ റബ്ബിബിനി, റബ്ബി ഇന്നബ്നി, എന്റെ രക്ഷിതാവേ, എന്റെ സന്താനം, മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ, വഇന്ന വഅദക അൽഹഖ്, നിന്റെ വാഗ്ദാനം സത്യമാണല്ലോ, വഅന്ത അഹ്കമുൽ ഹാകിമീൻ, നീ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവാകുന്നു. തുടർന്ന് അള്ളാഹുവിന്റെ മറുപടി, ഖാല യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അള്ളാഹു പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ നല്ലതല്ലാത്ത പ്രവർത്തനം പ്രവർത്തിച്ചവനാകുന്നു. അതുകൊണ്ട് ഫലാ തസ്അൽനി, നീ ചോദിക്കരുത്, എന്നോട് ചോദിക്കരുത്, മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്ക് വിവരമില്ലാത്ത കാര്യം. ഇന്നി അഅ്ദുക, നൂഹേ, നിന്നെ ഞാൻ ഉപദേശിക്കുന്നു, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ വിവരദോഷികളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. ഈ വചനം ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റായ വിശ്വാസമുണ്ട്, ഏതെങ്കിലും ഷെയ്ഖിനെ സ്വീകരിച്ചുകൊണ്ട് ആ ഷെയ്ഖിൻ്റെ മുരീദായി ജീവിച്ചാൽ ആ ഷെയ്ഖിൽ നമ്മളെ രക്ഷപ്പെടുത്തും നാളെ പരലോകത്ത് എന്ന് വിശ്വസിക്കുന്ന പാമരന്മാരായ മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമ്മൾക്കെന്തൊക്കെ തകരാറുകളുണ്ടെങ്കിലും, നമ്മൾക്കെന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും, നമ്മൾ സ്വീകരിച്ച നമ്മുടെ ഷെയ്ഖ് നാളെ പരലോകത്ത് നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്രയോ മനുഷ്യരെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ എന്ന് വിശേഷിപ്പിച്ച, അള്ളാഹുവിനോട് ധാരാളമായി നന്ദി കാണിച്ച വ്യക്തിത്വം എന്നൊക്കെ വിശേഷിപ്പിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു ജലപ്രളയത്തിൽ നിന്ന് തൻ്റെ സന്താനത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, സഹോദരന്മാരെ, സഹോദരികളെ, നാം ചിന്തിക്കുക, അള്ളാഹുവിൽ നിന്ന് അകന്നാൽ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് അകന്നിന്നുകൊണ്ട് ജീവിച്ചാൽ ഒരു ഷെയ്ഖിനും ഒരു നേതാവിനും ഒരാൾക്കും നമ്മളിൽ ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നതും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാകുന്നു. മാത്രമല്ല, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവളായിരുന്നില്ല. സൂറത്ത് തഹ്രീമിൽ കാണാം, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. അള്ളാഹു സത്യനിഷേധികൾക്ക് ഉദാഹരണമായി എടുത്തു പറയുന്നു, ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്, നൂഹിൻ്റെ ഭാര്യയും അതേപോലെ തന്നെ ലൂത്തിൻ്റെ ഭാര്യയും. അപ്പോ സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇതും നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, എത്ര അടുത്ത ബന്ധുക്കളായാലും പ്രവാചകന്മാരോട് കുടുംബ ബന്ധമുള്ളവരായാൽ പോലും, ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ആണെങ്കിൽ പോലും, ഒരാളെയും നേർമാർഗത്തിലാക്കാനോ ഒരാൾക്കും സ്വർഗം നൽകാനോ ഒരാളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അവർക്ക് പോലും സാധ്യമല്ലെങ്കിൽ, സഹോദരന്മാരെ, സഹോദരികളെ, ആർക്കാണ്, ഏത് ഷെയ്ഖിനാണ്, ഏത് വലിയനാണ്, ഏത് ഔലിയക്കാണ് നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? പലപ്പോഴും സമൂഹത്തിൽ തെറ്റായ വിശ്വാസം, അവരൊക്കെ തങ്ങളെ രക്ഷപ്പെടുത്തും, തങ്ങളുടെ കൈ പിടിക്കാൻ നാളെ പരലോകത്ത് അവരൊക്കെ ഉണ്ടാകുമെന്നാണ് പാമരന്മാരായ മനുഷ്യർ വിശ്വസിച്ചു പോരുന്നത്. അത്തരം അന്ധവിശ്വാസങ്ങൾ, അത്തരം തെറ്റായ വിശ്വാസങ്ങളെ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മുമ്പിൽ കൈയൊഴിക്കാൻ നാം തയ്യാറാകണം എന്നതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. 77-ാമത്തെ വചനം, വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ വജഅൽനാ നാം ആക്കുകയും ചെയ്തു ദുർരിയതഹു അദ്ദേഹത്തിന്റെ സന്തതിയെ ഹും അവരെ തന്നെ അൽ ബാഖീൻ ബാക്കിയായവർ അഥവാ അവശേഷിക്കുന്നവർ അദ്ദേഹത്തിന്റെ സന്തതികളെ നാം അവശേഷിക്കുന്നവരാക്കി അതാണ് ആ വചനം വ്യക്തമാക്കുന്നത് അഥവാ ആ ജലപ്രളയത്തിൽ സത്യനിഷേധികളായ എല്ലാ മനുഷ്യരും ഒന്നടങ്കം മുക്കി നശിപ്പിക്കപ്പെട്ടു പിന്നീട് അവിടെ രക്ഷപ്പെടുത്തപ്പെട്ടവർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തെ പിൻപറ്റിയ യഥാർത്ഥ വിശ്വാസികൾ മാത്രമായിരുന്നു അവരെക്കുറിച്ചാണ് വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ വജഅൽനാ നാം ആക്കുകയും ചെയ്തു ദുർരിയതഹു അദ്ദേഹത്തിൻ്റെ സന്തതിയെ ഹും അവർ തന്നെ അൽ ബാഖീൻ അവശേഷിക്കുന്നവർ ഫഇന്ന കുല്ലന്നാസി ദുർരിയതു മൻ ഹമലല്ലാഹു തആല മഅ നൂഹ് അലൈഹിസ്സലാം ഫിസ്സഫീന യഥാർത്ഥത്തിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം ഭൂമുഖത്തുള്ള മനുഷ്യരെല്ലാം അദ്ദേഹത്തിന്റെ ദുര്രിയത്തിലാണ് പെടുക വലിദാരിക്ക ദാഇമൻ നഖൂൽ നൂഹ് അബുൽ ബഷർ അസ്സാനി മുഫസ്സിരീങ്ങൾ പറയുന്നു അതുകൊണ്ട് മനുഷ്യരുടെ രണ്ടാമത്തെ പിതാവാണ് നൂഹ് എന്നാണ് നാം പറയുക വആദം അബുൽ ബഷർ അൽ അവ്വൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാകട്ടെ മനുഷ്യരുടെ ആദ്യ പിതാവാകുന്നു മനുഷ്യവംശത്തിന്റെ രണ്ടാമത്തെ പിതാവാകുന്നു നൂഹ് അലൈഹിസ്സലാം ലിഅന്ന അഹ്ലൽ അർദ് അൽ മൗജൂദീന അൽ ആൻ മിൻ ദുർരിയത്തി ആദം മിൻ ദുർരിയത്തി നൂഹ് അലൈഹിസ്സലാം ഇന്ന് കാണുന്ന മനുഷ്യകുലം മനുഷ്യവംശം അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതി പരമ്പരകളാകുന്നു അതാണ് ഈ വചനത്തിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നൊരു കാര്യം ഇന്ന് ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയാകുന്നു യഖൂലുൽ മുഫസ്സിർ വകാന ലഹു സലാസത്തു ഔലാദിൻ ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു സാം വഹുവ അബുൽ അറബ് വൽ ഫർസ് വർ റൂം വഹാം വഹുവ അബു സൂദാൻ വയാഫിസ് വഹുവ അബു അത്തുർഖ് വയജൂജ് മജൂജ് അതായത് സാം അതേപോലെ തന്നെ ഹാം അതുപോലെ തന്നെ യാഫിസ് ഇങ്ങനെ മൂന്ന് മക്കളുണ്ടായിരുന്നുവെന്ന് എന്നാൽ ഈ മക്കളുടെ സന്തതി പരമ്പരകളാകുന്നു അറബികളും പേർഷ്യക്കാരും അതേപോലെ തന്നെ ആഫ്രിക്കൻസുമൊക്കെ എന്ന് വിശദീകരിക്കപ്പെടുന്നു പ്രാമാണികരായ പ്രമാണയോഗ്യമായ രേഖകളൊന്നും ആ പറയുന്നതിന് ഇല്ല എന്നാണ് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത് ഏതായിരുന്നാലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവചരിത്രം എല്ലാ മനുഷ്യർക്കും വലിയ പാഠമാണ് നൽകുന്നത് ആ ജലപ്രളയത്തിൽ രക്ഷപ്പെടുത്തപ്പെട്ട ആളുകളെന്ന നിലക്ക് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അള്ളാഹുവല്ലാത്ത എല്ലാ ശക്തികളെയും കൈയൊഴിക്കാൻ തയ്യാറാകേണ്ടവരാണ് ദുആയുടെ പ്രാർത്ഥനയുടെ ആരാധനയുടെ മുഴുവൻ അംശങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിക്കാൻ തയ്യാറാകേണ്ടവരാണ് സഹോദരന്മാരെ സഹോദരികളെ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ ഇഹലോകത്തും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ അതിനുവേണ്ടി നാം പരിശ്രമിക്കുക അതിനുവേണ്ടി തൗഫീഖ് നൽകാൻ അള്ളാഹുവോട് ദുആ ചെയ്യുക അള്ളാഹു റബ്ബുൽ ആലമീൻ മുവഹ്ഹിദായിക്കൊണ്ട് ജീവിക്കുവാനും മുവഹ്ഹിദായിക്കൊണ്ട് തന്നെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സ്വാഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഇനി മനപ്പാഠം, പേജ് 522, സഅദ് അൽ ഖാമിദി.

0: മനപ്പാഠം സമാപിക്കുന്നു. പേജ് 522 മനപ്പാഠത്തിൽ സാദൽ ഗാമിദിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرتند أُشارنم وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ. അതുപോലെ അഖദ് ദാൽ, ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഥ ഥ ഫി സു എസ്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനെരുകിൽക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് ശ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ഇത്. മീ ശ ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ശ ബനീ ഇസ്രായീല, ഈ മദ്ദ് ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ എന്നതിലെ യാ, ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല ഈ ദൈർഘ്യം ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ അവിടെ അലിഫ് ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇസ്രായീല. ലാ തഅബുദൂന ലാ തഅയ്നു തൊണ്ടയുടെ മധ്യഭാഗം. ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന, വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ ഇങ്ങനെ, ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ വസിൽ എന്നല്ല വദിൽ വദിൽ ഖുർബ ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ തേമ വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ തേമ വൽ മസാക്കീനി വൽ മസാക്കിൻ, ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി, നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലു ലിന്നാസി ഹുസ്ന, അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വ അഖീമു വ അഖീമു സ്സലാത്ത വ അഖീമു അല്ല വ അഖീമു ഖാഫ് വ അഖീമു സ്സലാത്ത സാദ്, വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വ അഖീമു സ്സ വ അഖീമു സ്സലാത്ത വ അഖീമു സ്സലാത്ത ഇവിടെ വഖീമുസ്സലാത്ത. ഈ സ്വലാത്ത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത്ത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത്ത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്വലവാത്ത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത്ത.
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ, ഹ ഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. തവല്ലൈതും തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്. തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലമി, തൻവീനു ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും, ഇനി മിങ്കും ഇവിടെയും മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും വ അൻതും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന സാക്കിന നൂനിന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതുമു, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിലൈൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാസിലൈൻ ആണ്, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാസിലൈൻ. വ അൻതുമുഅരിദൂൻ വ അൻതുമു ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ, ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈരിൽ മഗ്ദൂബി വലദ്ദ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: കിഡ്സ് ടൈം. സൂറ അത്തീൻ പാരായണം ഷെയ്ഖ് മുഹമ്മദ് താഹ അജ്നൈത്.

0: الرحمن الرحيم
1: والليل إذا يغشى والنهار

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ അൽ മുൽക്ക് 12 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹ്മൂദ് അഷിത്താനി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച

0: ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. പീസ് റേഡിയോ ശ്രോതാക്കൾ സ്ഥിരമായി ഖുർആൻ മനഃപ്പാഠമാക്കാനായുള്ള ഒരവസരമായിട്ടാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 59-ാമത്തെ വചനം പാരായണം ചെയ്തുകൊണ്ട് അടുത്ത ആയത്തിൻ്റെ മനഃപ്പാഠം ആരംഭിക്കാം.

0: والمرجفون في المدينة.
1: തൽക്കാലം അതുവരെയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ഫിൽ മദീന അവസാനത്തിൽ ഹ ആയി ഉച്ചരിച്ച് വഖഫ് ചെയ്തത്.
0: വൽമുർജിഫൂന ഫിൽ മദീന.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 60-ാമത്തെ വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 1-ാം ഭാഗം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾ വരും എപ്പിസോഡുകളിലായി ശ്രോതാക്കൾക്ക് പഠിക്കാവുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

بطن ولا تقتلوا النفس التي حرم الله إلا بالحق

قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق